ஐயப்பன்

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 1, 2026 സെപ്റ്റംബർ 17 വ്യാഴാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് നാം അവരുമായുള്ള ബന്ധം നന്നായിരിക്കുമ്പോൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കും. ഒരുപക്ഷെ അവരും, എന്നാൽ എപ്പോഴെങ്കിലും ആ ബന്ധം വഷളായാൽ അവർ നിങ്ങളുടെ മോശവശം മാത്രം എല്ലാവരോടും പറഞ്ഞു നടക്കും. വാക്കുകൾ പ്രയോഗിക്കും മുമ്പ് അതാരോടായാലും സൂക്ഷിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 8:30 വിമുക്തി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 2 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 4:30 ഗാനവീഥി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 17. കേരളത്തിൽ ടെലിഫോൺ മൊബൈൽ സേവനം ആരംഭിച്ചതും സയാമിസ് ഇരട്ടകളെ ആദ്യമായി ശസ്ത്രക്രിയ വഴി വേർതിരിച്ചതും സർദാർ സരോവർ അണക്കെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 17-നായിരുന്നു. സെപ്റ്റംബർ 17-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 17. കേരളത്തിൽ ടെലിഫോൺ മൊബൈൽ സേവനം ആരംഭിച്ചത് 1953 സെപ്റ്റംബർ 17-നായിരുന്നു. സയാമീസ് ഇരട്ടകളെ ആദ്യമായി ശസ്ത്രക്രിയ വഴി വേർതിരിച്ചത് 1966 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. കരോലിനും കാതറിനും ആയിരുന്നു ആ കുട്ടികൾ. US ലോസിയനയിലായിരുന്നു അവർ ജനിച്ചത്. ഈജിപ്തും ഇസ്രായേലും ക്യാമ്പ് ഡേവിഡ് കരാറിൽ ഒപ്പുവെച്ചത് 1966 സെപ്റ്റംബർ 17-നായിരുന്നു. ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാറായിരുന്നു ക്യാമ്പ് ഡേവിഡ് കരാർ. ജവഹർലാൽ നെഹ്റു തറക്കല്ലിട്ട ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 2017 സെപ്റ്റംബർ 17-നായിരുന്നു. തന്റെ ജന്മദിനമായ സെപ്റ്റംബർ 17-നായിരുന്നു ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദി 2014 മുതൽ സ്വതന്ത്ര തലമുറയിലെ ആദ്യ പ്രധാനമന്ത്രി. ദീർഘകാലയളവിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് ഇന്ന്. 1950 സെപ്റ്റംബർ 17-ന് ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിൽ വഡ്നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. തന്റെ നാലാമത്തെയും അവസാനത്തേതുമായ പര്യവേക്ഷണ യാത്രയിൽ ക്രിസ്റ്റഫർ കൊളംബസ് കോസ്റ്റാറിക്കയിൽ എത്തിയത് 1502 സെപ്റ്റംബർ 17-നായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഡാനിഷ് ജൂതന്മാരെ നാടുകടത്താൻ ഹിറ്റ്ലർ ഉത്തരവിട്ടത് 1943 സെപ്റ്റംബർ 17-നായിരുന്നു. നാട്ടുരാജ്യമായിരുന്ന ഹൈദരാബാദിനെ ഇന്ത്യയുമായി ലയിപ്പിച്ചത് 1948 സെപ്റ്റംബർ 17-നായിരുന്നു. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം DMK സ്ഥാപിതമായത് 1949 സെപ്റ്റംബർ 17-നായിരുന്നു. ഇന്ത്യൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ രൂപീകരിച്ചത് 1956 സെപ്റ്റംബർ 17-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഡാറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമി കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹി വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ്

0: എക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് മൂന്ന് ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 600+ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകൾക്ക് പുറമെ 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകൾ, സ്റ്റാർട്ടപ്പ് പവലിയൻ, ഇന്നൊവേഷൻ ഷോക്കേസ്, സ്റ്റുഡന്റ് ഹാക്കത്തോൺ, വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയൻ എന്നിവയും പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ ചേർന്നാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്.
0: സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്തമാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി 7 ഒക്ടോബർ പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവും അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പൊതുസേവന കാലയളവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ഡെസ്ക് വോയ്സ്.
1: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയത്തിൽ 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയായ ഇന്ന് മുതൽ BJPയുടെ നേതൃത്വത്തിലും 1 മാസത്തെ സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. പൊതുസേവന രംഗത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുകയും പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ലക്ഷ്യമിട്ടാണ് പ്രചാരണം. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാ ദിവസമായി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വൈകിട്ട് ആശീർവാദ് ക ദിയ പരിപാടി നടക്കും. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അംഗൻവാടി കേന്ദ്രങ്ങളിൽ എത്തുകയും ജീവനക്കാരെ ആദരിക്കുകയും ചെയ്യും. യുവാക്കളെ ഉൾപ്പെടുത്തി ശുചിത്വ ഡ്രൈവുകളും വൃക്ഷത്തൈ നടീലും നടത്തും. ബ്ലോക്ക് തലത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സേവാ സേതു അഭിയാനും സംഘടിപ്പിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സേവനം, സമർപ്പണം, ജനപങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 4 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി ഗതാഗതം, റോഡുകൾ, ഓവുചാൽ നിർമ്മാണം, ജലശുദ്ധീകരണം, വിദ്യാഭ്യാസം, വൈദ്യുതി, പൊതുസൌകര്യങ്ങൾ, നഗര സൌന്ദര്യവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും ഡൽഹി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന 1 എപ്പിക് മിനി സ്റ്റോറീസ്, രാമകഥ, എക്രോസ്, ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചരക്കുനീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ മിഷൻ സമുദ്രയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 600 കിലോമീറ്റർ തീരപ്രദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ടെർമിനൽ, 18 ചെറുകിട തുറമുഖങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു പോർട്ട് ശൃംഖലയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചരക്കുനീക്കത്തിന്റെ 50% ജലപാതകളിലേക്കും തീരദേശ പാതകളിലേക്കും മാറ്റും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആന്റോയുമായി സംഘം പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT

0: നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോ ഗവൺമെന്റോ പറയേണ്ടതില്ലെന്നും റെയ്ഡിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വിശ്വകർമ്മദിനം. ലോകമെമ്പാടുമുള്ള വിശ്വകർമ്മജർ ഭാദ്രപാദ മാസത്തിലെ കന്നി സംക്രാന്തിയിലാണ് വിശ്വകർമ്മദിനം ആചരിക്കുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടത്തും. യൂണിയൻ ശാഖാ മന്ദിരങ്ങളിലും വിശ്വകർമ്മ ദേവക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളുണ്ടാകും. VSS സംസ്ഥാന കമ്മിറ്റി കോട്ടയത്ത് വിശ്വോദയം വിശ്വകർമ്മ ദിനാഘോഷവും മഹാസമ്മേളനവും നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവനന്തപുരത്ത് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് ശംഖുമുഖം ആറാട്ടുകടവിൽ 10008 നാളികേരം സമർപ്പിച്ച് നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനുശേഷം വിഗ്രഹം കടലിൽ നിമഞ്ജനം ചെയ്തു. 9 ദിവസത്തെ പൂജകൾക്ക് ശേഷമാണ് ആചാരപരമായി ഗണേശ വിഗ്രഹ നിമഞ്ജനം നടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MT വത്സമ്മ വിശിഷ്ടാതിഥിയാവും. കോഴിക്കോട് നിന്ന് AC നസീർ ബാബു.
1: കായിക രംഗത്തും അത്ലറ്റിക്സിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും മികവും വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് സമഗ്ര കായിക സമുച്ചയം. വേൾഡ് അത്ലറ്റിക്സ് Class 2 സർട്ടിഫിക്കേഷനോടുകൂടിയ 400 മീറ്റർ 3-ലൈൻ സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ഗ്രാസ് ഫുട്ബോൾ ഗ്രൌണ്ടും ഒരുക്കിയിട്ടുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾക്കായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും ജമ്പിംഗ് ത്രോയിംഗ് ഏരിയകളും ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് ഇനങ്ങൾക്കായി 4 ലാൻഡിംഗ് പിറ്റുകളും 2 ദിശകളിൽ ഉപയോഗിക്കാവുന്ന പോൾ വോൾട്ട് സൌകര്യവും 2 ഹൈജമ്പ് ഏരിയകളും സുരക്ഷാ ഗേജ് ഉൾപ്പെടുത്തിയ ഡിസ്കസ് ആമർ ത്രോ ഏരിയകളും 2 ജാവലിൻ 4 ഷോട്ട്പുട്ട് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1000 പേർക്ക് ഒരേ സമയം മത്സരം വീക്ഷിക്കാവുന്ന ഗാലറിയും സ്ത്രീ പുരുഷ കായിക താരങ്ങൾക്ക് വെവ്വേറെ ഡ്രസ്സിംഗ് റൂമുകളും ഭിന്നശേഷി സഹോദര ശൌചാലയങ്ങളും VIP റൂം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വിപുലമായ സ്റ്റോറേജ് സൌകര്യങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ കായിക വികസനത്തിനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ പര്യാപ്തമാണെന്ന് അധികൃതർ പറഞ്ഞു.
0: കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് സിറാജുദ്ദീനെ ആക്രമിച്ചെന്ന പരാതിയിലാണ് നടപടി. 2024 കേസിനാസ്പദമായ സംഭവം. അതേസമയം CPIM നേതാവ് M. ഗിരീഷിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പറഞ്ഞു. ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
2: 5 കല്ലുമൂട്,
1: കൊല്ലം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026. സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കല്പ അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ ഇക്കോ സിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ

0: തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് മേളയുടെ ലക്ഷ്യം. സെമി കണ്ടക്ടർ സാമഗ്രികൾ, ഉപകരണങ്ങൾ, ചിപ്പ് ഡിസൈൻ എന്നിവയിൽ തുടങ്ങി നിർമ്മാണം, നൂതന പാക്കേജിംഗ്, ഇലക്ട്രോണിക്സ് വരെയുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ മൂല്യ ശൃംഖല സൃഷ്ടിക്കാൻ മേള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 600-ലധികം പ്രദർശകരും 600-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 52-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലൻഡ്സ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകളും 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യയുടെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായി നടന്ന സെമി കണ്ടക്ടർ റൌണ്ട് ടേബിളിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കഴിവുകളും അടിസ്ഥാന സൌകര്യവും കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളിലെ വ്യവസായ പങ്കാളിത്തത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിക്കും. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026-ന് തുടക്കമായി. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ജലശക്തി സഹമന്ത്രി V സോമണ്ണ, ഭവന നഗരകാര്യ സഹമന്ത്രി തോക്കർ സാഹു എന്നിവർ ചേർന്നാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വർഷത്തെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ് പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരുകളുടെ പ്രാഥമിക കർത്തവ്യമാണെന്ന് ഗുട്ടറസ് വ്യക്തമാക്കി. ആന്ത്രോപിക് CEO ഡാരിയോ അമോഡി, ഓപ്പൺ AI CEO സാം ഓൾട്ട്മാൻ, SpaceX മേധാവി ഇലോൺ മസ്ക് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ AI വികസനത്തിന്റെ വേഗത കുറയ്ക്കണമെന്ന നിലപാട് അടുത്തിടെ സ്വീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാന് നിയമപരമായി യാതൊരുവിധ അവകാശവുമില്ലെന്ന് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ചൈന അതിർത്തി സംയുക്ത കമ്മീഷനെയും ഇന്ത്യ തള്ളി. പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പ്രമുഖ സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ 18 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 2020

0: 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. വിശദാംശങ്ങളിലേക്ക്.
1: നാളെ ഉച്ചയ്ക്ക് 1:30 രാജ്യരക്ഷാമന്ത്രി വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ അക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി പല വിഷയങ്ങളിൽ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ച നയിക്കും. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചരക്കു നീക്കം മുതൽ വിനോദസഞ്ചാരവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയും വരെയുള്ള സമുദ്ര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2000 വർഷം മുൻപ് കേരളത്തിനുണ്ടായിരുന്ന സമുദ്ര വ്യാപാര പാരമ്പര്യത്തെ ആധുനിക സാധ്യതകളുമായി കൂട്ടിയിണക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം

പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്കൊരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും, ഡാൻസ്.

0: കൺസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതയുണർത്തുന്ന ഓർമ്മകളിലെ ചില വർണ്ണ കാഴ്ചകളാണ് ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ആ വർണ്ണക്കാഴ്ചകളിൽ സ്നേഹവും സാഹോദര്യവും സന്തോഷവും ഐക്യവുമെല്ലാം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഉത്സവക്കാഴ്ചകൾ. കേരളീയ ഗ്രാമങ്ങളുടെ ആത്മാവും സൗന്ദര്യവും പൂർണ്ണമായി ദർശിക്കാൻ കഴിയുന്നത് അവിടുത്തെ ഉത്സവങ്ങളിലാണ്. ഒരേ സമയം ഭക്തിയും ആനന്ദവും ഒത്തുചേരുന്ന ഒരു വലിയ കൂട്ടായ്മയായി അത് മാറുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലായിരുന്നു അന്ന് പ്രധാനമായും ഉത്സവങ്ങൾ നടക്കാറ്. ഉപജീവനത്തിലും ആഘോഷത്തിലും മണ്ണും മനുഷ്യനും എപ്പോഴും ഒരുമിച്ച് നിന്നിരുന്നു. നമുക്കിന്ന് ആ ഉത്സവ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒന്ന് നടക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമത്തിലെ ഉത്സവ കാഴ്ചകളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നായി ഉത്സവങ്ങൾ മാറിയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഇന്നും പ്രചാരത്തിലുള്ള ഓരോ തെയ്യക്കോലങ്ങളുടെയും ചമയത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളിലും അത് പ്രകടമാണ്. കൃഷിയോടനുബന്ധിച്ചായിരുന്നു ഓരോ ആഘോഷവും. ഓരോ ഗ്രാമത്തിലും നടക്കുന്ന ഉത്സവങ്ങൾ, അതിലെ ആഘോഷങ്ങൾ, കലാരൂപങ്ങൾ, ഭക്ഷണം, ജനങ്ങളുടെ പങ്കാളിത്തം എല്ലാം ചേർന്ന് ഒരു പ്രത്യേക അനുഭവമാണ് നൽകുന്നത്. കാവുകളിലെയും അമ്പലങ്ങളിലെയും പള്ളികളിലെയും ഉത്സവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു നാടകങ്ങൾ. രാത്രി ഏറെ വൈകിയും ഈ നാടകങ്ങൾ ആസ്വദിക്കാൻ ഏവരും ഉത്സാഹിച്ചു. തങ്ങളുടെ ജീവിത ദുരിതങ്ങളും അധ്വാന ഭാരവും എല്ലാം മറന്ന് സന്തോഷിക്കാൻ എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുകൊണ്ടു. പലപ്പോഴും സാമൂഹിക പ്രശ്നങ്ങളാണ് നാടകത്തിന്റെ പ്രമേയമായി വന്നിരുന്നത്. വഴിയോരത്തും അമ്പലപ്പറമ്പിലും സ്ഥാനം പിടിച്ചിട്ടുള്ള ചെറിയ പെട്ടിക്കടകളാണ് മറ്റൊരാകർഷണം. വ്യത്യസ്ത നിറങ്ങളുള്ള ചാന്തുകൾ, ശിങ്കാറുകൾ, കുപ്പിവളകൾ, കമ്മലുകൾ, മൈലാഞ്ചി, കൺമഷി, കളിപ്പാട്ടങ്ങൾ, പന്തുകൾ മുതലായവ കൊണ്ട് സമ്പന്നമാണ് ഈ പെട്ടിക്കടകൾ. പിന്നെ രുചിയിലും നിറത്തിലും വൈവിധ്യങ്ങൾ പുലർത്തി വിവിധ ഇനം കടലകൾ. ആഘോഷങ്ങളുടെ വർണ്ണ കാഴ്ചകൾ വഴിയോരങ്ങൾ മുതൽ ആരംഭിക്കുന്നു. പഴയ പല സൗഹൃദങ്ങളും പുതുക്കുന്നത് ഈ അമ്പലമുറ്റത്തായിരിക്കും. സൗഹൃദങ്ങൾ മാത്രമല്ല, വളക്കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന 0 volt ബൾബിന്റെ വെളിച്ചത്തിലും കൽവിളക്കിൽ തെളിഞ്ഞു നിന്ന ദീപത്തിന്റെ സാക്ഷി നിർത്തിയും ചില പ്രണയങ്ങൾ ഇവിടെ മുട്ടിട്ടിരുന്നു. പല മിഴികളും പരസ്പരം ഇടഞ്ഞിരുന്നു. ജീവിതത്തിന്റെ പല പുതിയ അധ്യായങ്ങൾക്കും ഇത്തരം ആഘോഷങ്ങൾ തുടക്കം കുറിച്ചു. ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണത്തിന്റെ ഒട്ടും പിന്നിലല്ലാതെ ചെണ്ടമേളമുണ്ടാകും. മനുഷ്യ മസ്തിഷ്കത്തിൽ ആഘോഷത്തിന്റെ ലഹരിയായി ചെണ്ടമേളം മാറുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളുന്ന തെയ്യക്കോലവും കൂടി ചേരുമ്പോൾ മാനവ ഹൃദയം ഭക്തിയും ആനന്ദവും ഉത്സവലഹരിയും സമ്മേളിക്കുന്ന അസുലഭ മുഹൂർത്തത്തിൽ നിർവൃതി അടയുന്നു. ഉത്സവങ്ങൾ വെറും ആഘോഷങ്ങൾ മാത്രമായിരുന്നില്ല, ഗ്രാമവാസികൾക്കിടയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും പാരമ്പര്യ കലകളും സംസ്കാരവും സംരക്ഷിക്കപ്പെടുന്നതിനും ഉത്സവങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ഇന്നത്തെ ഉത്സവവിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഇതേ ദിവസം ഇതേ സമയം തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ. അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കട് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല.

സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ.

0: ഉയരത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗുണമേന്മയുടെ കൺസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: ஆகுங்கள்.
1: ரேடியோ சாந்தனம் 90.4 FM. Stay tuned.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: Music on your favorite radio, Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഹരി പുതിയ കാറ് വാങ്ങിയേ, അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന

ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവിൽ ഞാൻ രജനി ഗിരീഷും എന്നോടൊപ്പം
1: ഞാൻ ഡോക്ടർ റിജി.
0: നമ്മളിവിടെ ഇന്ന് ടെക്നിക്കൽ സപ്പോർട്ടായിട്ടിരിക്കുന്നത് ഹരിയാണ്. അപ്പം ഇന്ന് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു ശുഭ ദിനം ആശംസിക്കുകയാണ് അല്ലേ. ഇന്ന് കന്നിമാസം 1st അല്ലേ സാർ. അപ്പം നമുക്ക് ഒരു ശുഭചിന്തയൊന്ന് പങ്കുവച്ചിട്ട് കന്നിയുടെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോകാം അല്ലേ സാറേ.
1: അപ്പം
0: നമുക്ക് ഇന്നൊരു ശുഭ ചിന്ത, ഞാനിരിക്കുന്ന എല്ലാ ലൈവിലും ഞാനിങ്ങനെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പോകാറുണ്ട്. എന്നാൽ ഇന്നത്തെ ശുഭചിന്ത ഒന്ന് വേറിട്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു 4 വരികളാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, എൻ്റെ വഴിയിലെ തണലിലും മരക്കൊമ്പിലെ കൊച്ചുകുയിലിനും നന്ദി.
1: ഞാൻ പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ രജനി പറയുന്നതുകൊണ്ട് അത് അതൊരു എന്താണ് ഒരു കവിത ആലപിക്കുന്ന പോലെ തന്നെ പറയണം. അതാണ് ശ്രോതാക്കൾ പ്രതീക്ഷിക്കും. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നും.
0: എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, എൻ്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും നന്ദി.
1: അടിപൊളി അടിപൊളി അല്ലേ. അപ്പൊ ഇപ്പൊ വ്യത്യാസം കണ്ടോ. പാടാൻ കഴിവുള്ളവർ അങ്ങനെ തന്നെ വേണം, നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. അതിനെ അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു.
0: അതെ ശരി. നമ്മള് പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത നമ്മുടെ പ്രിയപ്പെട്ട കവയത്രിയാണ് സുഗതകുമാരി ടീച്ചർ. മണ്ണിനും മരത്തിനും പരിസ്ഥിതിക്കും വേണ്ടി വാനോളം സ്ട്രഗിൾ ചെയ്ത് സമരം ചെയ്ത നമ്മുടെ സുഗതകുമാരി ടീച്ചർ പറയുന്നത്, എൻ്റെ വഴിയിലെ എല്ലാ വെയിലുകൾക്കും എനിക്ക് പ്രകൃതി തന്ന എല്ലാറ്റിനും നന്ദി എന്നാണ് പറയുന്നത്. എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ ഭാരങ്ങൾ എടുക്കാൻ തയ്യാറായോ അതൊക്കെ എൻ്റെ പ്രകൃതിക്ക്, എൻ്റെ ദൈവം അല്ലെങ്കിൽ എൻ്റെ വിധി, എൻ്റെ പ്രകൃതി എനിക്ക് തന്ന ഏറ്റവും വലിയൊരു സവിശേഷമായ കാര്യമാണെന്നാണ് ടീച്ചർ പറയുന്നത്. അതുപോലെ
1: എന്തിനും എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള സന്ദേശമല്ലേ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെ പറ്റി പറയുന്നത് ഒരു നന്ദി കേടിന്റെ കാലഘട്ടമാണ് അല്ലേ. ഒരു നന്ദി ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോഴുള്ള ഒരു കൂടുതൽ.
0: അതെ തീർച്ചയായും. തീർച്ചയായും നമ്മൾ എപ്പോഴും നമ്മൾ നന്ദിയും ഗുരുത്വവും ഉള്ളവരാകണം എന്നിങ്ങനെ പറയാം. നന്ദി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഗുരുത്വം എന്ന് പറയുന്നത് അല്ലേ.
1: പ്രകൃതിയോട് മാത്രമല്ല, എപ്പോഴും നമ്മുടെ അച്ഛനമ്മമാരോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ഗുരുപരമ്പരയോട്, നമ്മുടെ ഈ ഈ പ്രപഞ്ചത്തോട്, പ്രപഞ്ച ശക്തിയോട്, അത് ഏത് ദൈവമെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടും പേരിട്ട് വിളിക്കാം, ആ ഒരു സർവ്വതും നിയന്ത്രിക്കുന്ന ആ വിധാതാവിനോട് ഒക്കെ എപ്പോഴും നമ്മൾ നന്ദി. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു, എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശ്വാസമുണ്ട്, നമ്മൾ ഉണർന്നിരിക്കുന്നു. അപ്പൊ അത് തന്നെ നമ്മൾ നന്ദി പറയാനുള്ള ഏറ്റവും അടുത്തൊരു കാരണമായില്ലേ. ഇന്നലെ രാത്രി കടന്നു, രാവിലെ എണീക്കണം എന്നുള്ള എന്താ ഉറപ്പ്. അങ്ങനെയല്ലാത്ത എത്രയോ പേരില്ലേ, നമ്മുടെ കൂടെ എത്രയോ പേര് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അവരൊക്കെ ഇപ്പൊ ചിലപ്പോ ഇന്നില്ല, നമ്മളോടൊപ്പം ഇല്ല, നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇല്ലേ. നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. നമ്മുടെ മുമ്പിൽ ഭക്ഷണം വരുന്നു, ഭക്ഷണം വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം 3 നേരം ഭക്ഷണം കഴിക്കാൻ നമുക്കുണ്ട്, പക്ഷെ 2 നേരം മാത്രം ഭക്ഷണം കഴിക്കാനുള്ളവരും നമ്മുടെ ഈ രാജ്യത്ത് സമൂഹത്തിലുണ്ട്. 1 നേരം മാത്രം കഴിക്കാനുള്ളവരുണ്ട്, അല്ലെങ്കിൽ 1 നേരത്തെ പോലും ആഹാരം കഴിക്കാനില്ലാതെ തെരുവിൽ തെരുവ് നായ്ക്കളുമായി എച്ചിലകൾക്ക് വേണ്ടി കടി കൂടുന്ന അനാഥ ബാല്യങ്ങളുണ്ട് ഇല്ലേ. അപ്പൊ നമ്മൾ എന്തുമാത്രം നല്ലൊരു പൊസിഷനിലാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നന്ദി തോന്നും. എപ്പോഴാണ് നന്ദി ഇല്ലാതെ വരുന്നത് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കാൾ ഉയർന്നവരുമായിട്ട് നമ്മൾ നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് നന്ദി ഇല്ലാതെ തോന്നുന്നത്, മനസ്സിലായില്ലേ. ഇപ്പം 2 നേരം ഭക്ഷണം കഴിക്കാനുള്ള ആള് ചിന്തിക്കേണ്ടത് 1 നേരം മാത്രം ഭക്ഷണം കഴിക്കാനുള്ള ആളിനെ കുറിച്ചാണ്, അല്ലാതെ 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള ആളിനെ നോക്കിയിട്ട് അവൻ എത്ര ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ നമുക്ക് നമുക്ക് കിട്ടിയതിനോട് നമുക്ക് നന്ദി കാണാം. അപ്പൊ നമ്മള് സംതൃപ്തി എന്ന് പറഞ്ഞതാണ്, നമുക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് നമ്മൾ തൃപ്തി സന്തോഷം കണ്ടെത്തും, അതിൽ സന്തോഷം കണ്ടെത്തും.
0: അതിമനോഹരമായിട്ടാണ്, ഞാൻ ഉദ്ദേശിക്കുന്നതിലും വളരെ മനോഹരമായി സാറിന്റെ കണ്ണുകളെയൊക്കെ ഇങ്ങനെ നനയിച്ചു കൊണ്ടാണ്
1: ഇതെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഭാരതത്തിന്റെ സങ്കല്പമുണ്ട്, അന്നദാതാ സുഖി ഭവ, എനിക്ക് അന്നം തന്ന ആളിനോട് ഞാൻ നന്ദി, അമ്മ വിളമ്പി തരുന്നു നമുക്ക്, നമുക്ക് അമ്മയോട് മാത്രമല്ല നന്ദി. നമ്മൾ ചിന്തിക്കേണ്ടത് ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും വയലേലകളിൽ ഒരു ദരിദ്രനാരായണനായ കർഷകൻ ആ കൊടും വെയിലത്ത് വെള്ളം പോലും കുടിക്കാതെ അല്ലേ പണിയെടുത്ത് ആ അദ്ദേഹം മുതൽ ഇങ്ങോട്ട് അത് അത് പിന്നെ വിതച്ചവർ, കൊയ്തവർ, കറ്റം മെതിച്ചവർ അത് പിന്നെ ലോഡ് ചെയ്തില്ലേ വാഹനങ്ങളിൽ, പിന്നെ അതിനത് കൊണ്ടുവന്നവർ ജീവനക്കാർ ലോഡ് ചെയ്യുന്നവർ, അതിൽ ഡ്രൈവർമാർ, ക്ലീനർമാർ, തിരിച്ചു കൊണ്ടുവരും മൊത്ത കച്ചവടക്കാർ, ചില്ലറ കച്ചവടക്കാർ, അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആൾ, ഇത് വെച്ച ആൾക്കാർ, വിളമ്പുന്നവർ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ചെയിനാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഉരുള ചോറിൻ്റെ മുകളിലുള്ള. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നന്ദിയോടുകൂടി, അപ്പോൾ നമുക്ക് ഈ ആഹാരം പാഴാക്കാനായിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് തോന്നത്തില്ല അല്ലേ.
0: പ്രകൃതിക്ക് വേണ്ടി വാനോളം പോരാടിയ നമ്മുടെ കല നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറിനെ ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ രണ്ടു. അപ്പോൾ സാർ ഇന്നതിന് ഒരുപാട് വിശാലമായി അതിന് കുറേ അർത്ഥങ്ങൾ തന്നു.
1: നന്ദികേടിന്റെ ലോകം എന്ന് പറയുന്നത് ഒരു സത്യമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും നന്ദി പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു നോളജ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു നന്ദിയോ അല്ലെങ്കിൽ കൃതജ്ഞത പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ ഒരാളിൽ നന്ദി പ്രതീക്ഷിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വല്ലാതെ നമ്മൾ വിഷമിച്ചു പോകും അല്ലേ. നമ്മുടെ സമ്മർദ്ദം കൂടും. അതിനേക്കാൾ നല്ലത് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്.
0: അതെ അതെ, തീർച്ചയായും. അപ്പൊ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പറയാനുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ. ഈ കന്നി ഒന്ന് ഇന്ന് ഒരുപാട് ദിനങ്ങളുടെ പ്രത്യേകതയുണ്ട്. പിന്നെ സാർ ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടാകും.
1: അല്ല, ഈ കന്നി ഒന്നെന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമാണ്. ഈ നമ്മളിപ്പം വൃശ്ചിക ഒന്ന് ചിങ്ങ ഒന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നത്. ഇപ്പൊ രാവിലെ ക്ഷേത്രത്തിൽ പോയപ്പോ കന്നി ഒന്നിന് വലിയ ആളൊന്നും ഇല്ല. വൃശ്ചികത്തിലും പിന്നെ ചിങ്ങത്തിനൊക്കെ വലിയ ആളായിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ പി ഭാസ്കരൻ മാസ്റ്റർ ഭാഗ്യമുദ്ര എന്ന് പറയുന്ന ചിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, മാമ്പഴക്കൂട്ടത്തിൽ മൽഗോയാണ് മാസങ്ങളിൽ നല്ല കന്നി മാസം.
0: സാർ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അതൊന്ന് പാടണം.
1: മാസങ്ങളിൽ നല്ല കന്നി മാസം
0: തുടക്കം ഇങ്ങനെ സാറെ, മാമ്പഴക്കൂട്ടത്തിൽ
1: മൽഗോവയാണു നീ മാസങ്ങളിൽ നല്ല കന്നി മാസം. അത് എന്റെ സംഭവം.
0: അതെ അതെ,
1: ഭാസ്കര മാസ്റ്റർക്ക് കന്നിമാസമാണ് ഇഷ്ടം. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് പലതരം, എന്നെ സംബന്ധിച്ചോളം പറയാം, എനിക്ക് ചിങ്ങമാസവും വൃശ്ചികമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താ കാര്യം, ചിങ്ങമാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഓണം വരുന്ന കർക്കിടകത്തെ പറ്റി പറയുന്നത് പഞ്ഞമാസം എന്ന് പറയുന്നത്. അതെ, പഞ്ഞം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലായ്മയൊക്കെ സൂചിപ്പിക്കുന്ന
0: പള്ളക്കർക്കിടകം
1: എന്ന് പറയുമ്പോൾ ശരിക്കും പഞ്ഞമാസമാണ്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചിങ്ങം എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ കൊയ്ത്തുത്സവമാണ്, കൊയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമായിരിക്കും. അപ്പൊ അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാർക്കുള്ള സമയം. അതിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി പിന്നെ കൃഷി വിളകളൊക്കെ കൊയ്ത് അതിൻ്റെ പണമൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മൾ ചിങ്ങത്തിൽ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓണം വരുന്ന മാസം എന്ന് പറയുമ്പോൾ ചിങ്ങം ഒന്നാം തീയതി ആകുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു വൈബ് അല്ലേ. ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ വൈബ്,
0: അതായത് പ്രകൃതി പോലും മാറുന്ന പറയുന്ന ഓണത്തുമ്പികൾ വരും. അതായത് ഓണക്കാറ്റ്, ഓണനിലാവ്, തുമ്പപ്പൂക്കൾ വരും, അത്തപ്പൂക്കളത്തിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ വേലിയിലും പടർപ്പുകളിലും ഒക്കെ വരും. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇഷ്ടമുള്ള മാസങ്ങളൊക്കെ
1: മേടത്തിലാണെങ്കിലും ഇപ്പൊ വിഷു വരുന്നു. അപ്പൊ ഇതുപോലെ ഈ പൂക്കളുടെ കാര്യം കൊന്ന പൂക്കും. അപ്പൊ മേടം കുറച്ചുകൂടെ നല്ലൊരു
0: മനോഹരമായിട്ടുള്ള
1: മാസം. അതെ അതെ, പിന്നെ വൃശ്ചികം അതേപോലെ തന്നെ
0: കാറ്റ്
1: മലയാളി, വൃശ്ചികത്തിന്റെ കാറ്റ്. അതുപോലെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശബരിമല,
0: ഇപ്പൊ
1: ശരണ മന്ത്രങ്ങൾ എങ്ങും മുഖരിതമാകും. ഒന്നാം തീയതി മുതൽ നമ്മൾ എവിടെ കിട്ടാലും ഇങ്ങനെ സ്വാമിയെ ശരണയപ്പോ എന്നുള്ള
0: നമ്മുടെ അന്തരീക്ഷം തന്നെ മൊത്തത്തിൽ അങ്ങ് പ്രകൃതിയോടും ഭക്തി സാന്ദ്രമായി ചേർന്ന് നിൽക്കുന്നതായി കാണാം. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് മെസ്സേജുകൾ അയക്കാനുള്ള നമ്പർ ഒന്ന് പറയാം സാറെ, 8848585 എന്ന നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന്. ഞങ്ങൾ ഈ സംസാരിച്ച കാര്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്കും പറയാനുണ്ട്. അപ്പൊ നിങ്ങളും കൂടെ ഞങ്ങളോടൊപ്പം ചേരുമ്പോഴാണ് നമ്മുടെ ലൈവ്
1: കവികൾ ഇങ്ങനെ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ നമ്മൾ ഞാൻ വളരെ കൗതുകത്തിന് വേണ്ടി ഞാൻ ഓർക്കുമായിരുന്നു. അപ്പം വൃശ്ചിക രാത്രി തന്നെ അരമന മുറ്റത്ത് വരും
0: അല്ലേ,
1: അതൊരു പ്രത്യേക
0: അത് ആ മാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങമാസം.

0: അതുണ്ട്, ചിങ്ങമുണ്ട്,
1: പിന്നെ മകരത്തിലുണ്ട്, മകരമാസ കുളിരിൽ
0: അവളുടെ നിറഞ്ഞ മാറി. സാറേ ഓരോ മാസങ്ങളെ
1: അതുകൊണ്ട് അതുകൊണ്ട് ധനുണ്ട്, ധനുമാസ ചന്ദ്രിക വന്ന് അല്ലേ.
0: വേറെ പാട്ടുണ്ട് സാറേ, ധനുമാസ ധനുമാസ കാറ്റേ കാറ്റേ ഇങ്ങനെയുള്ള ഒരു പാട്ടുണ്ട്. പിന്നെ ഒരു ഈ മലയാള മാസങ്ങളെ കുറിച്ചൊക്കെ കവികൾ ഇങ്ങനെ
1: ഏതാണ് മോശം ഏതാണ് നല്ലത് ആർക്കാണ്, ചിലരുടെ ജന്മ മാസത്തോട് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ മേടമാണ്, അപ്പൊ എനിക്ക് എപ്പോഴും മേടത്തിനോട് പ്രത്യേകിച്ചൊരു അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെയും താല്പര്യം കാണുമല്ലോ അല്ലേ. നമ്മൾ പറയും കർക്കിടകത്തിൽ നല്ല കാര്യങ്ങൾക്കൊന്നും മോശം, പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് വിവാഹങ്ങളൊക്കെ ഇപ്പം കർക്കിടകത്തിൽ നടക്കുന്നുണ്ട്, ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്.
0: അപ്പൊ അങ്ങനെയൊന്നും ഇല്ല അല്ലേ സാറേ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ ഒരുപാട് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഞങ്ങള് ഈ ഇന്നത്തെ കന്നിമാസത്തെ പ്രത്യേകത പറഞ്ഞത് കൂടാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ റിസാർ ഇങ്ങനെ പറയാൻ തയ്യാറായി ഇരിക്കുകയാണ്. അപ്പം ഇന്ന് രതീഷ് അടിമാലി പറഞ്ഞിരിക്കുന്നു, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും പിന്നെ ഞങ്ങളുടെ തയ്യൽക്കാരൻ ആശാൻ ചേട്ടനും ശുഭദിനം നേരുന്നു. ഇന്നൊരു ഗാനം വെച്ചു തരുമോ, മാടമ്പിയിലെ അമ്മ മഴക്കാറ് എന്നുള്ള ഗാനമാണ് വെച്ചു തരുമോ എന്ന് ചോദിക്കുന്ന, തീർച്ചയായും ഗാനം വെച്ചു തരാം. അഥവാ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആരെങ്കിലും ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും സോങ്സ് ലൈവിനുള്ളിൽ വച്ചു തരാൻ പറ്റത്തില്ലെങ്കിലും പിണങ്ങൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ പരിഗണിക്കും. അടുത്ത ഒരു വനജ തിരുമുല്ല വാരമാണ് പറഞ്ഞിരിക്കുന്നത്. വനജ തിരുമുല്ല വാരം പറഞ്ഞിരിക്കുന്നത് ഇന്ന് എൻ്റെ കൊച്ചുമോളുടെ ജന്മദിനമാണ്. അപ്പം ആ അവൾക്ക് അപ്പൂപ്പന് അവളുടെ അപ്പൂപ്പന് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ജീവിതം ഇന്നൊരു തൂക്കുപാലം എന്ന് പറയുന്ന ആ പാട്ടൊന്ന് വെച്ച്
1: തരും.
0: ജീവിതം ഇന്നൊരു തൂക്കുപാലം എന്നുള്ളൊരു
1: പാട്ടാണ്.
0: തീർച്ചയായും. അപ്പൊ അടുത്തത് വന്നിരിക്കുന്നത് എന്റെ പേര് ഐശ്വര്യ, എന്റെ പ്ലേസ് അടിമാലിയാണ്, ഒരു സോങ് വെച്ചു തരുമോ. അടിമാലിക്കാര് ഏറ്റെടുത്തിരിക്കുകയാണ് റേഡിയോ, തീർച്ചയായും സോങ്.
1: അടിമാലിക്കാർക്കാണ് പ്രിഫറൻസ്.
0: അതെ, സോങ് ഒന്ന് മെൻഷൻ ചെയ്ത് അയച്ചാൽ ഐശ്വര്യ കാര്യമായിരുന്നു. അത് മായ തിരുമുല്ല വാരം പറഞ്ഞിരിക്കുന്നു. രജനി ഗിരീഷിന്റെയും സാറിന്റെയും ഒക്കെ പ്രോഗ്രാം അതിമനോഹരമാണ്. ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനം നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടു കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാ
1: പറയുന്നത്. നമ്മുടെ കൂടെ സാങ്കേതിക സഹായം എന്ന് പറഞ്ഞ ഒരാൾ വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നമ്മൾ എന്ന ലൈവില് വന്നാലും ഈ നമ്മുടെ സാങ്കേതിക സഹായം ഉണ്ടല്ലോ, ടെക് എന്ന് പറയുന്നത്, അദ്ദേഹം അല്ലെങ്കിൽ അവർ ആരാന്ന് വെച്ചാൽ ഒരു പാട്ട് പാടണം. അപ്പൊ ഹരിപ്രസാദ് തയ്യാറായിക്കണം ഒരു പാട്ട് പാടാൻ വേണ്ടി. അത് നമുക്ക് ഇപ്പൊ പറഞ്ഞ ആരായിരുന്നു, നമുക്ക് ഡെഡിക്കേറ്റ് ഐശ്വര്യക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാം.
0: അതെ അതെ,
1: പാട്ട് പറഞ്ഞില്ലല്ലോ.
0: അതെ, പറഞ്ഞിട്ടില്ല. വനജ തിരുമുല്ല അല്ല, മായ തിരുമുല്ലവാരമാണ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് രതീഷ് അടിമാലിയാണ്. മാടമ്പിയിലെ അമ്മമഴക്കാർ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എൽദോ അടിമാലി പറഞ്ഞിരിക്കുന്നു, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ അടിമാലിക്കാരുടെ ശുഭദിനം. തിരിച്ചും അടിമാലിക്കാർക്കല്ലേ എല്ലാവർക്കും നമ്മുടെ ശുഭദിനം. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മാസങ്ങളിൽ നല്ല മാസം കന്നിമാസം. അതെ, അപ്പം നമുക്ക് മാസങ്ങളിൽ ആ നല്ല മാസം ആയ കന്നിമാസത്തിന്റെ ഒരു മനോഹരമായ ഗാനമൊക്കെ ഉണ്ടല്ലോ സാർ. അപ്പൊ ആ പാട്ടൊക്കെ ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ദാനശീലത്തിലോ കർണന്റെ ചേച്ചിനി കാണുന്ന പുഴകളിൽ പമ്പയല്ലോ. ദാനശീലത്തിലോ കർണന്റെ

പച്ചമരുന്നുകളിൽ പലകപ്പയ്യാനി അച്ചാറിൻ കൂട്ടത്തിൽ ഉപ്പുമാങ്ങ പൂരങ്ങളിൽ വെച്ച് തൃശൂർ പൂരം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448480. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷും
4: എന്നോടൊപ്പം.
3: ഓക്കെ. അപ്പോൾ സാറ്, നമ്മുടെ മാസങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രത്യേകത. ഇപ്പോൾ നമ്മളാരും എടുത്തിടാത്തൊരു സബ്ജക്റ്റാണ് സാർ ഇന്ന് ലൈവിലേക്ക് കൊണ്ടുവന്നത്. നമ്മളാരും അങ്ങനെ ഇരിക്കുമ്പോൾ അത്തരം ഒരുപാട്
4: നമ്മൾ നേരത്തെ എനിക്ക് പിന്നെ ഞാൻ രജനിയുടെ ഒരു ഇതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ രജനിയുടെ ഒരു കവിതാലാപനം കേട്ടായിരുന്നു. അതായത് വയലാറിന്റെ തുലാവർഷ മേഘത്തെ
3: കുറിച്ച്,
4: അതിനകത്ത് കയ്യിലൊരു ഇന്ദ്രധനുസുമായി മാനത്ത് പെയ്യുവാൻ വന്ന തുലാവർഷ മേഘമേ, കണ്ടുവോ കമ്പ്ര നക്ഷത്ര രജനി, അതിന് രജനിയും ഉണ്ടെന്ന്, കണ്ടുവോ നീ എന്റെ രാജഹംസത്തിൽ. തുലാവർഷ മേഘം, ഈ വയലാർ ഒരു October 27 അദ്ദേഹം നിര്യാതനാകുന്നത്. തുലാമാസമാണ്. ആ സമയത്ത് അന്ന് ഞാൻ കടപ്പാക്കടയിലെ ജനകം പ്രസിദ്ധീകരിക്കുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സപ്ലിമെന്റ് അപ്പൊ തന്നെ പുറത്തിറക്കിയവർ, അതിനകത്ത് വയലാറിന്റെ വലിയൊരു പടവും ഈ 4 വരികളുണ്ടായിരുന്നു. വളരെ റിലവെന്റ് ആയിരുന്നു. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു എന്താണ് ഒരു ബാലനാണ്, എന്തായാലും മനസ്സിലാ 4 വരി അപ്പൊ തന്നെ നമ്മൾ ഓർത്തിരിക്കും. വയലാറിന്റെ വലിയൊരു ചിത്രവും ഈ തുലാവർഷത്തിലാണ്, തുലാമാസത്തിലാണല്ലോ അദ്ദേഹം മരിക്കുന്നത്. അപ്പം അതിനെ കുറിച്ചുള്ള നമ്മൾ തുലാ കയ്യിലൊരു ഇന്ദ്രധനുസുമായി, അതായത് ഈ നമ്മൾ മിന്നലുണ്ടോ തുലാവർഷത്തിന്, ഇപ്പൊ ഇടിയും മിന്നലും തുലാവർഷത്തിന്റെ കൂടെ എപ്പോഴും കാണും. ആ മിന്നലിനെയാണ് അദ്ദേഹം ഇന്ദ്രധനുസ് എന്ന് വയലാറ് വിശേഷിപ്പിക്കുന്നത്.
3: അത് തുലാമാസം.
4: അപ്പൊ ആ 4 വരി എന്ന് പാടിയിട്ട് നമുക്ക്
3: സാർ, എനിക്ക് വയലാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. എന്നെ എന്റെ കണ്ണുകളെ ഇറൻ അണിയിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കവിത എല്ലായിടവും ചൊല്ലുന്നത്. അപ്പം ഞാൻ ചൊല്ലാം, വയലാറിന്റെ രാജഹംസം എന്ന
4: കവിത.
3: കയ്യിലൊരിന്ദ്രധനുസുമായി കാറ്റത്ത്

0: സത്തിനെ.
1: അതെ, ഞാൻ വയലാർ മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പടം വെച്ചിട്ട് കണ്ടു, നീ എന്റെ രാജഹംസ, വയലാറിനെ തന്നെ രാജഹംസമായിട്ട് ഉപയോഗിച്ചോണ്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ചെറിയ മനസ്സിനെ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിരുന്ന വരികളാണ് ഇപ്പൊ കേട്ടത്. നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേര് അവരെ മാസങ്ങളെ കുറിച്ചുള്ള അവരെ കമന്റ്സ് വന്ന് കാണുമല്ലോ. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കമന്റ്സിലേക്ക്
0: പോകും.
1: പ്രത്യേകിച്ച് ജന്മദിനങ്ങളൊക്കെ ഇല്ല.
0: അതെ, ഒരുപാട് ജന്മദിനം, മഹത് വ്യക്തികളുടെ ജന്മം. അപ്പൊ നമ്മുടെ മോദിജിയുടെ ജന്മദിനമാണ് ഇന്ന്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76th ജന്മദിനം.

0: ാണ് ഇന്ന് ഒരുപാടിടങ്ങളിൽ ആഘോഷങ്ങളായിട്ടാണ് വരുന്നത്. ഇന്ന് വൈകിട്ട് 6 മുതൽ 7 മണിവരെ വീടുകളിലൊക്കെ വിളക്ക് തെളിയിച്ച് അതിനെ പ്രധാനമന്ത്രിയോട്, ഭാരതത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയോടുകൂടി അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഒരുങ്ങുകയാണ്. അതിനോടൊപ്പം
1: വേറെ പ്രത്യേകതയുള്ളത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്നുള്ളതിന് ഉപരിയായിട്ട് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടും തുടർന്ന് പ്രധാനമന്ത്രിയായിട്ടും അധികാരത്തിൽ 25 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്.
0: നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം ഭാരതത്തിന്റെ സമഗ്ര വളർച്ച ഉറപ്പുവരുത്തുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ 25 വർഷത്തെ ഒരു പ്രവർത്തനം സാറേ. രാജ്യത്തിന്റെ കോടിക്കണക്കിന് പ്രത്യേകിച്ച് ദുർബലരും അവഗണിക്കപ്പെട്ടവരുമായ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതായിരുന്നു. അപ്പം നമ്മുടെ കുറെ പദ്ധതികളുണ്ട്, PM ജന്മൻ, PM ജന്തർ, PM ഗരീബ് കല്യാൺ യോജന തുടങ്ങിയ പദ്ധതികൾ അദ്ദേഹം ഉൾപ്പെടുത്തി 25 കോടി മനുഷ്യരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയ ഒരു കഥയാണ്. അതുപോലെ തന്നെ ബ്ലൂ ഇക്കോണമി സാറേ, നീല സമ്പദ് വ്യവസ്ഥ, അത് വലിയൊരു വികസന വഴിയിലെ ഒരു പ്രധാന കേന്ദ്രം തന്നെയായിരുന്നു. അപ്പം ഭാരതം ഇന്ന് എത്തി നിൽക്കുന്നത് അരിയും ഗോതമ്പും പാൽ ഉൽപ്പന്നങ്ങളും ധാന്യവർഗവും ഒക്കെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലായിട്ടാണ് ഇന്ന് നമ്മുടെ ഭാരതം നിൽക്കുന്നത് എന്നൊക്കെ തന്നെ പ്രധാനമന്ത്രിയോട് ആ 25 വർഷത്തെ സേവനത്തോട് ചേർത്തു വയ്ക്കാവുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം തന്നെ.
1: വളരെ പ്രയാസകരമായ ഒരു ബാല്യത്തിൽ കൂടിയാണ് അദ്ദേഹം കടന്നു വന്നത്. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡ്നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ കുടുംബമാണ്. നമുക്ക് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ദാമോദർദാസ് മോദി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്, ഹീരാബ മോദി അമ്മയുടെ പേര്. അദ്ദേഹം നമുക്കറിയാമല്ലോ, അച്ഛൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചായക്കടയൊക്കെ നടത്തുമായിരുന്നു. ഇദ്ദേഹം അത് ആ ചായക്കടയിൽ അദ്ദേഹത്തെ സഹായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി വളരെ പഠിക്കുകയും വളരുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നത് 2001 ഒക്ടോബർ 7 അതിനുശേഷം 4610 ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം 2014 മെയ് 26 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെടുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ തുടർച്ചയായ 4497 ദിവസങ്ങളാണ് കടന്നു പോയത്. അത് ഏകദേശം 9000 ത്തിലധികം ദിവസം അദ്ദേഹം തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്നല്ലോ ഇതിനു മുമ്പ്, പക്ഷേ അദ്ദേഹം ഒരിക്കലും ഇന്ത്യയുടെ പാർലമെന്റ് സന്ദർശിച്ചിട്ടില്ലായിരുന്നു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അദ്ദേഹം കാലെടുത്ത് കുത്തിയിട്ടേ ഇല്ലായിരുന്നു. ഒരു ഗാലറി, സന്ദർശക ഗാലറിയിൽ പോലും അദ്ദേഹം പോയിട്ട്, അദ്ദേഹത്തിന് എത്ര അവസരങ്ങളുണ്ട് പോകാം, പക്ഷേ പോയിട്ടില്ലായിരുന്നു. കാര്യം അതിനു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരായിട്ടുള്ള വാജ്പേയിയുടെയും ഒക്കെ ഏറ്റവും അടുത്ത പിന്നെ അനുയായിയായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഏത് അധികാരത്തിന്റെ അകത്തളങ്ങളിലും അദ്ദേഹത്തിന് വളരെ സ്വതന്ത്രമായിട്ട് കടന്നു എല്ലാം കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, എന്നാണോ ഞാൻ പ്രധാനമന്ത്രി ആകുന്നത് അന്നേ ഞാൻ അതിന്റെ പടി ചവിട്ടു എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അത് അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു. അപ്പൊ അത് മറ്റെല്ലാവരെയും സംബന്ധിച്ചുള്ള ഒരു വലിയൊരു മോട്ടിവേഷനാണ്. നമുക്കെല്ലാം ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അതിനുവേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും അത് സാധ്യതപ്രായമാകും എന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഇത് പറയാം. പിന്നെ നമ്മൾ കൂടുതൽ പിന്നെ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നെ എന്താണ് ഒരു രാഷ്ട്രീയമായിട്ട് കാണരുത്. ഈ നമ്മൾ റേഡിയോ സാധനത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വളരെയധികം വ്യാപിച്ചു എന്നുള്ളത്, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ GDP വളരെയധികം ഉയർന്നു. ഇപ്പം ഇറാനിലും അമേരിക്ക യുദ്ധം നടക്കുന്ന ഒരു കാലയളവിൽ പോലും നമ്മുടെ വളർച്ചാ നിരക്ക് നല്ല രീതിയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മാനസ പദ്ധതി എന്നൊക്കെ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്വച്ഛ ഭാരത്, സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇതെല്ലാം വലിയ നേട്ടം കൈവരിച്ചിട്ടുള്ള, അതുപോലെ ലോകവേദിയിൽ വലിയൊരു അക്സെപ്റ്റൻസ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. G20, ബ്രിക്സ്, ക്വാഡ്, അങ്ങനെ അന്താരാഷ്ട്ര വേദികളിൽ എല്ലാ രാഷ്ട്ര തലവന്മാരെയും കൂടെ അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും മറ്റ് രാഷ്ട്ര തലവന്മാരൊക്കെ എന്തുമാത്രം അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ യോഗ, അന്താരാഷ്ട്ര യോഗാദിനം കൊണ്ടുവന്നത്, അതെല്ലാം നരേന്ദ്രമോദിയുടെ പ്രത്യേകിച്ച്, അതുപോലെ അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് പോലെയുള്ള റേഡിയോ പ്രോഗ്രാം, എഴുത്തുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ഇല്ലേ റേഡിയോ സാന്ത്വനത്തിന് വേണ്ടി നമ്മുടെ ശ്രോതാക്കളുണ്ടി നമുക്ക് ജന്മദിനാശംസകൾ
0: നേരുകയാണ്. അപ്പം നമുക്ക് സാറേ അത് പറയുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഡോക്ടർ എം ലീലാവതിയുടെ ജന്മനാളും കൂടിയാണെന്ന്
1: നമ്മുടെ ലളിതാംബിക അന്തർജനുണ്ട്, ബാലാമണിയമ്മയുണ്ട്, നേരത്തെ പറഞ്ഞ സുഗതകുമാരി ടീച്ചറുണ്ട്.

0: ആ ഒരൊക്കെ ശ്രേണിയിൽ വരുന്ന മലയാളത്തിന്റെ എഴുത്തമ്മ എന്ന് പറയാവുന്നതാണ് പിന്നെ പ്രൊഫസർ ലീത. നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തില് ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമാണ്
1: സവിശേഷമായ ഒരു നിരൂപണ ശൈലിയുടെ ഉടമ കൂടിയാണ് ഡോക്ടർ ലീലാവതി. അധ്യാപനം, ജീവചരിത്രം, സാഹിത്യ നിരൂപണം ഇവയിലൊക്കെ വിവർത്തനം, കവിത തുടങ്ങിയ എല്ലാ മേഖലകളിലും കൈവച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ലീലാവതി. അപ്പം ലീലാവതി ടീച്ചർക്ക്
0: 99 വയസ്സ് തികയണം, 98 വയസ്സിലാണ് ഭാരതാലോകം എന്ന പേരുള്ള മഹത്തായിട്ടുള്ള ഗ്രന്ഥം അവർ രചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2-3 മുമ്പായിരുന്നു അത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ BD സതീശൻ അമ്മയുടെ വീട്ടിൽ പോയിട്ട് ആ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. ലീലാവതി ടീച്ചർ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, 2 പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊരു
1: മോട്ടിവേഷൻ ആണ്,
0: ഇതിലും വലിയൊരു മോട്ടിവേഷൻ ഉണ്ടോ? ഒരു സാധാരണ നമുക്കൊക്കെ എന്താണ്, നമ്മളൊക്കെ ചെറിയ അത്യാവശ്യം കുത്തി കുറിക്കുന്ന ആൾക്കാരാണല്ലോ, നമുക്കറിയാലോ അതിന്റെ ഒരു പ്രയാസം എന്താണ്. ലീലാവതി ടീച്ചർ രാവിലെ 4 മണിയാവുമ്പം എണീറ്റിട്ട് പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് രാവിലെ എഴുത്തു മുറിയിൽ കയറി എഴുത്തു തോന്നും. രാവിലെ 4 മണിയാവുമ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം സൂചിച്ച് കിടന്ന് ഉറങ്ങുന്ന സമയമായിരിക്കും ആലോചിക്കണം. എത്രാമത്തെ വയസ്സിലാണെന്ന് മനസ്സിലായി? 99 വയസ്സിൽ. ഞാനിങ്ങനെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഞങ്ങൾ 4 മണിക്ക് എണീക്കും. ഞാൻ പ്രൊഫസർ ഡോക്ടർ CV ആനന്ദബോസ് സാറിനോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങ് ഇത്രയും തിരക്കുള്ള ആളാണ്, അങ്ങ് ഇത്രയധികം പുസ്തകങ്ങൾ എങ്ങനെ എഴുതുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് എഴുതും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര്, ഇപ്പം മുന്നിനോട് പത്മകുമാർ, നമ്മൾ അദ്ദേഹം ആദ്യത്തിന് 55 വയസ്സേ കാണത്തുള്ളൂ, അദ്ദേഹം ഏകദേശം 60 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ നല്ല വിലപ്പെട്ട ഗ്രന്ഥങ്ങളാണ്, ചുമ്മാ ഞാൻ എഴുതി മറിക്കുമല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എണീച്ച്. അപ്പൊ ഇത് സമയത്തിന് പ്രത്യേകത ഉണ്ടല്ലേ, ബ്രാഹ്മ മുഹൂർത്തമാണ്.
1: പ്രഭാതത്തിൽ ഉണരുക എന്നുള്ളത് തന്നെ നമുക്കൊരു വലിയ പോസിറ്റീവ്, അത്രയും സമയം ലാഭിക്കുമല്ലേ. ഏകദേശം 6 മണിയോട് അടുക്കുമ്പോൾ തന്നെ അവരവരുടെ കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു, നമ്മൾ അപ്പോഴായിരിക്കും എഴുന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഒക്കെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഒരു ഷീബ അയത്തിൽ പറയുന്നുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് FM ഫാമിലി, ഇന്ന് എനിക്ക് ചിത്ര മൂവീസിലെ ഒരു സോങ് പൊൻവീണ എന്നുള്ളൊരു സോങ് വെച്ച് തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയൊന്നും പറയണ്ട, നമ്മള് നിങ്ങളാണ്, അതെ ഞങ്ങളുടെ ജോലി അതാണ്. അതെ അതെ, വനജ തിരുമുല്ലവാരം പറഞ്ഞിട്ടുണ്ട്, കൊച്ചുമോളുടെ പേര് ശ്രേയ, ഞാൻ വിളിക്കുന്നത് ഗൗരി എന്നാണ്, അപ്പൂപ്പൻ സുകുമാരപിള്ളയാണ്, ചായങ്ങലമാണ്. അതെ അതെ, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ടൊക്കെ വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സരസ്വതി അമ്മയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ ഒരു സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് ഐശ്വര്യയാണ്. ഒരു സോങ് വെച്ച് തരുമോ, ഏത് സോങ് ആണെന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം
0: കാര്യം പറഞ്ഞിട്ടുണ്ട്, ഐശ്വര്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹരിപ്രസാദ് ഒരു പാട്ട് പാടും.
1: അതെ അതെ, ഐശ്വര്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹരി തയ്യാറായിരിക്കുകയാണ്. അപ്പൊ അടുത്ത, അതായത് നമ്മുടെ സരസ്വതി അമ്മ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലൊരു കത്തിച്ചു വിടുകയാണ്. അപ്പൊ അതിൽ ഒരു വോയിസ് നമ്മുടെ മാസത്തെ കുറിച്ചുള്ള ഒരു വോയിസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ അതൊന്ന് കേൾപ്പിക്കാം.
2: ഞങ്ങളെ വൃശ്ചിക മാസത്തിലാണ് പുരയിടം കിളയ്ക്കുന്നത്, ശബരിമലയിൽ പോകുന്നത്. ശരി, കിളയ്ക്കാൻ വരുന്നവര് അവിടെ തന്നെ പുരയിടത്തിൽ തന്നെ തീ കൂട്ടിട്ട് പുരയിടത്തിൽ തന്നെ കാണും, കാച്ചോലും ചേമ്പും ഇതൊക്കെ എടുത്ത് അവരിട്ട് ചൂട് ഇട്ടിട്ട് ആ പിന്നെ അവിടെ തന്നെ തീ കൂട്ടിയിട്ടുണ്ട് അവർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അന്നേരത്തിനിടയ്ക്ക് അയ്യപ്പന്മാരോടെ കൂടെ പോകും, അന്നേരം അതും കാണാൻ പോയി കണ്ട് തൊഴിൽ അയ്യപ്പൻ പറ്റി അങ്ങനെ എട്ടം കെട്ടി പോകുമ്പോഴത്തേക്ക് ആ വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേഹത്ത് രോമാഞ്ചം കൊള്ളും.
1: അപ്പം സരസ്വതി അമ്മ പറയുന്നത് നമ്മുടെ മാസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതിനെയാണ്.
0: ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: അപ്പൊ സാറേ, നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് മാറ്റി മാറ്റി വെക്കുകയാണ്, പക്ഷെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത എത്ര
0: വിശേഷങ്ങളാണ്. പിന്നെ ഇതൊന്നും ഇല്ലല്ലോ, ഇന്നെന്താ കുസൃതി ചോദ്യത്തിന്റെ സെഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മലയാളിക്ക് ഇപ്പൊ ഒരു 6 ഇന്ദ്രിയാണ്, നമുക്ക് എല്ലാം 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്, മനസ്സിലായോ? അതാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ മലയാളിക്ക് 6 ഇന്ദ്രിയം കൂടെ ഉണ്ട്. ഏതാണ്, ഏതാണ് 6 ഇന്ദ്രിയം? ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇന്ദ്രിയം, നമ്മുടെ ജീവിതത്തിന് അഭേദ്യമായ അവിഭാജ്യമായ ഘടകം, നമ്മളോടൊപ്പം നമ്മുടെ ശരീരത്തോട് ചേർന്ന് തന്നെ.
1: ഞാനിപ്പോ ഉത്തരം പറഞ്ഞാൽ ഏത് ശ്രോതാക്കൾ പറയട്ടെ,
0: ശരീരത്തിന്റെ ഭാഗമല്ല, ശരീരത്തോട് ചേർന്ന് തന്നെ നിൽക്കുന്നത്. എനിക്ക് പക്ഷെ അങ്ങനത്തെ ഈ ശ്രോതാക്കൾ പറയുന്നത്, ശ്രോതാക്കൾ പറഞ്ഞു, ഞാൻ പറയാം, മൊബൈൽ ഫോൺ. ഇതില്ലാതെ എന്തെങ്കിലും ഒരാൾ കിണറ്റി വീണാലും മൊബൈൽ ഫോൺ കൊണ്ടായിരിക്കും വീണ, അത് കിണറ്റി കിടന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എവിടെ വിളിക്കണം, ഹരി, 108 അത്രമാത്രം നമ്മുടെ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ വളരെ. ഇപ്പം ഇന്ന് മൊബൈൽ ഫോൺ കേരളത്തില്

0: നമ്മുടെ കേരളത്തിൽ മൊബൈൽ ഫോൺ വന്നിട്ട് ഇന്നത്തെ ദിവസം 30 വർഷങ്ങൾ കഴിഞ്ഞു എന്നതാണ്. ആദ്യത്തെ മൊബൈൽ ഫോൺ സംസാരം ആരൊക്കെ തമ്മിലായിരുന്നു എന്നറിയാമോ? പ്രശസ്ത വിശ്വ മഹാസാഹിത്യകാരനായിരുന്ന തകഴി ശിവശങ്കരപിള്ളയും ദക്ഷിണ മേഖല നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ AR ടാൻഡനും തമ്മിൽ എസ്കോട്ടൽ മൊബൈൽ സർവീസിലൂടെ സംസാരിച്ചു. അതാണ് കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണം. അത് 1996 September 17 അപ്പം ആ സംഭവം നടന്നിട്ട് ഇന്ന് 30. ഇപ്പം ഇന്നത്തെ മലയാളത്തിലെ നമ്മുടെ കേരളീയരുടെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? 1000 മലയാളി ഉണ്ടെങ്കിൽ 1230 ഫോണുണ്ട്. 1000 മലയാളിക്ക് 1000 ഫോണല്ല ഉള്ളത്, 1230 ഫോണുണ്ട്.
1: മൊബൈൽ ഇല്ലാത്ത ആരുമില്ല,
0: ആരുമില്ല. അപ്പം കേരളത്തിലെ ലാൻഡ് ലൈനിൻ്റെ കണക്ഷൻ തന്നെ ഏകദേശം 19 ലക്ഷം ലാൻഡ് ലൈൻ കണക്ഷനാണ് ഉള്ളത്. പക്ഷേ മൊബൈൽ ഫോൺ എത്രയാണെന്ന് അറിയാമോ? 4.27 കോടി, ഏകദേശം 4.25 കോടിയിലധികം മൊബൈൽ ഫോണുകളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യ കേരളത്തിൽ ജനസംഖ്യ എത്രയാണെന്ന് അറിയോ? 3.5 കോടി. അപ്പൊ 3.5 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്നത് 4.25 കോടി മൊബൈൽ ഫോണാണ്. അപ്പം ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷമുള്ള ഒരു ഇന്ത്യയിലെ മൊബൈൽ ഇന്ത്യയിലെ കണക്ക് നോക്കിയാലും മൊബൈൽ ഫോൺ സാന്ദ്രത 89.7 ആണ്. അതായത് 100 പേരുണ്ടെങ്കിൽ പിന്നെ 89 പേർക്ക്, ഏകദേശം 90 പേർക്കാണ് മൊബൈൽ ഫോൺ ഉള്ളത്. അത് ഇന്ത്യയിലെ കണക്ക്. കേരളത്തിൽ നമ്മൾ അത് 100-ൽ കൂടുതലാണ്.
1: അപ്പം പറയുന്നത് നമ്മുടെ മൊബൈലിനെ കുറിച്ചാണ്. മൊബൈൽ ഇല്ലാത്ത ഒറ്റ വ്യക്തികളും ഇല്ലാന്നാണ് നമ്മളെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ അങ്ങനെയാണ്. സാർ, ഇന്ന് നമ്മുടെ സിന്ധുമതി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഹലോ ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും, വിശ്വകർമ്മ ദിനാശംസകൾ. വിശ്വകർമ്മ ദിനത്തിലേക്കൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ. ഇന്നൊരു കുസൃതി ചോദ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. പച്ചക്കറിയിൽ പേര് വരുന്ന ഒരു പക്ഷി ഉണ്ടെന്നാണ് പറയുന്നത് സിന്ധുമതി. അതൊരു ചോദ്യമായി തന്നെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഞങ്ങൾ ചോദിക്കുകയാണ്.
0: അതെ,
1: സിന്ധുമതിയുടെ സിന്ധുമതി ഏത് സ്ഥലമാണെന്ന് അതെ അതെ സിന്ധുമതി. അപ്പം ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. മോനിഷയ്ക്ക് വേണ്ടിയാണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ആ പാട്ടിന്റെ വരികൾ ഏത് പാട്ടാണെന്നതിൽ ഈ അയച്ചിരിക്കുന്ന മെസ്സേജിൽ എന്തോ ഒരു കുഞ്ഞ അക്ഷരത്തെറ്റുണ്ടായതുകൊണ്ട് അത് ഏതാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദേവി ഇത് അത് ഏത് പാട്ടാണെന്നൊന്ന് തിരിച്ച് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ നല്ലത്. അപ്പം ചോദ്യം ഇതാണ്, പച്ചക്കറിയിൽ പേര് വരുന്ന ഒരു പക്ഷി. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ
0: ചോദിച്ചോട്ടെ, ആൻസർ രഹസ്യമായിട്ട് നമുക്ക് അയച്ചേരത്തില്ലേ?
1: ആൻസർ ഉണ്ട്. സാറുമായിട്ട് ഇരിക്കുന്ന ലൈവ് നമുക്കൊരു വലിയ ഒഫീഷ്യൽ ചടങ്ങുകളായിട്ടൊന്നും തോന്നത്തില്ല. നമ്മുടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഭയങ്കര തമാശയും ഒക്കെ നിറഞ്ഞ രസകരമായ ഒരു നല്ലൊരു നർമ്മ സല്ലാപത്തിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മെസ്സേജുകൾ അയക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8848558785 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പം നമ്മുടെ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ള ഒരു മനോഹരമായ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
4: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ മനോഹരമായ ഒരു ഗാനമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടത്. അപ്പം നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ രജനി ഗിരീഷും.
5: അപ്പം
4: നമ്മൾ 2008 പുറത്തിറങ്ങിയ മാടമ്പി എന്ന ചലച്ചിത്രത്തിലെ ഒരു ജനപ്രിയ ഗാനമായിരുന്നു നമ്മുടെ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്നുള്ളത്. അപ്പം നമ്മുടെ രതീഷ് അടിമാലിക്ക് വേണ്ടിയാണ് അത് നമ്മളിങ്ങനെ
5: കേൾക്കുന്നത്.
4: അതെ അതെ അതെ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചനയിൽ കെ ജെ യേശുദാസിന്റെ ആലാപനം ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു ഗാനമാണ് നമ്മളൊക്കെ കേട്ടത്. അപ്പൊ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ ഒരുപാട് വിശേഷങ്ങൾ, ഞങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും സാറേ, നമുക്ക് നമ്പർ ഒന്ന് പറയാം. 8848585 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജുകളൊക്കെ അയച്ചോളൂ. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ റിജി സാറ് കുറേ അധികം വിശേഷങ്ങളൊക്കെയാണ് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് വിശ്വകർമ്മ ദിനം ആണ് അല്ലേ സാർ?
5: നമ്മുടെ ശ്രോതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു.
4: അപ്പം അതിലുപരി ആ ശ്രോതാവ് തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു രസകരമായ ഒരു ചോദ്യമുണ്ട്, ഒരു കുസൃതി ചോദ്യം. ചോദ്യം ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതെ അതെ, സിന്ധുമതിയാണ്. പച്ചക്കറിയിൽ പേര് വരുന്ന പക്ഷി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ സിന്ധുമതി ചോദിച്ചിരിക്കുന്ന ഒരു ഗാനം ഒന്നുകൂടെ വ്യക്തമാക്കി ടൈപ്പ് ചെയ്ത് ഹരിയുടെ ഒരു ശ്രദ്ധയ്ക്കായിട്ട് സിന്ധുമതി അയച്ചിട്ടുണ്ട്. മനസ്സൊന്നു നൊന്താൽ തപസിരിക്കാനുള്ള ഉള്ളതായി ലോകമീ ഗുരുവായൂർ എന്ന പാട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് ഒരു പക്ഷേ അതെ, ഈ ലൈവിൽ അത് പറ്റത്തില്ലെങ്കിലും നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം സിന്ധുമതിക്ക് വേണ്ടി അത് വെച്ച് തരാം. സാർ
5: മനസ്സൊന്നും അങ്ങനെ നോവല്ലേ,
4: നൊന്താലും തപസിരിക്കണ്ട അല്ലേ സാറേ?
5: എന്തിനും ഗുരുവായൂരപ്പനുണ്ട്,
4: ഉണ്ട് എന്നുള്ളൊരു ഇതാണ്. അപ്പം സാറേ, നമ്മൾ ഇന്ന് വിശ്വകർമ്മ ദിനാചരണം ആണ് എന്നാണ്, വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളൊക്കെ വലിയ രീതിയിൽ അത്
5: ആഘോഷിക്കുന്നത്. ശില്പികൾ, കരകൗശല വിദഗ്ധർ, എഞ്ചിനീയർമാർ, മെക്കാനിക്കുകൾ, അല്ലെ നിർമ്മാണ മേഖലയിലും വ്യവസായ മേഖലയിലും ഒക്കെ തൊഴിലാളികൾ, അവരുടെയൊക്കെ വളരെ ആചാരപരമായ ഒരു ആഘോഷ ദിനമാണ് അല്ലെ? നമ്മുടെ തൊഴിൽ ദിനമായിട്ട് തന്നെയാണ് അത് ആചരിക്കുന്നത്. വിശ്വകർമ്മാവ് ആരാണ്?
4: ആരാണ് എന്ന് വിശ്വകർമ്മാവെന്ന് ചോദിച്ചാൽ,
5: ഹിന്ദു പുരാണങ്ങളിൽ ദേവശില്പി അറിയപ്പെടുന്നു അല്ലേ? ശരിയല്ലേ ഞാൻ
4: പറഞ്ഞത്?
5: അദ്ദേഹം വിശ്വകർമ്മാവാണ്. പണ്ടത്തെ ദേവന്മാരുടെ കൊട്ടാരങ്ങൾ, ആയുധങ്ങൾ, വാഹനങ്ങൾ ഇതൊക്കെ നിർമ്മിച്ചുള്ള ദിവ്യ ശില്പിയായിട്ടാണ് വിശ്വകർമ്മ.
4: നമ്മുടെ പെരുന്തച്ഛൻ
5: വിശ്വകർമ്മാവിന്റെ ഒരു അനന്തര പറയാം. അതിൽ ഫാക്ടറി, ഇപ്പൊ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പിന്നെ ഫാക്ടറി, വർക്ക്ഷോപ്പ് സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ പണിയായുധങ്ങൾ, യന്ത്രങ്ങളൊക്കെ പൂജ ചെയ്യും. എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ, വാഹനങ്ങളൊക്കെ ശുചീകരിച്ചൊക്കെ വൃത്തിയാക്കും. അല്ലെ, തൊഴിലിന്റെ മഹത്വം, അത് കഴിവിനോടുള്ള ആദരവ്, ഇത് രണ്ടും. കാരണം ഈ വിശ്വ ഈ ശില്പികളാണല്ലോ, അല്ലെ
4: എഞ്ചിനീയർമാർ,
5: ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് ചാക്കോമാഷ് പറഞ്ഞ കണക്കിൽ മാത്രമല്ല സ്പന്ദനം നിലനിൽക്കുന്നത്. അപ്പൊ കന്നി മാസത്തിൽ കേരളത്തില് ആണ് വിശ്വകർമ്മ ജയന്തി. വിശ്വകർമ്മന്റെ ജയന്തിയാണ് ഈ വിശ്വകർമ്മ ദിനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ആചരിക്കുന്നത്. ഋഗ്വേദത്തിലാണ് ആദ്യമായിട്ട് വിശ്വകർമ്മ എന്നുള്ള പേര് കാണുന്നതെന്ന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ അർത്ഥം എല്ലാം സൃഷ്ടിക്കുന്നവൻ അല്ലെങ്കിൽ സർവ്വശില്പി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിർമ്മാതാവുമായ ഒരു ദൈവീക ശക്തി, അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് വിശ്വകർമാവിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. വിശ്വകർമാവിന്റെ പ്രധാനപ്പെട്ട സൃഷ്ടികളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സ്വർഗ്ഗലോകത്തിലെ, നമ്മൾ പറയത്തില്ലേ സ്വർഗ്ഗലോകത്തിലെ വലിയ കോട്ട കൊത്തളങ്ങൾ പറയത്തില്ലേ, അതുപോലെ ഇന്ദ്രന്റെ വജ്രായുധം, അതുപോലെ തന്നെ ലങ്കാപുരി, രാമായണത്തിലെ ഇപ്പൊ ലങ്കാപുരിയെ പറ്റി വലിയ വർണ്ണനകളുണ്ട്, അതുപോലെ കൃഷ്ണന്റെ ദ്വാരക.
4: പറഞ്ഞു വന്നാല് വിശ്വകർമാവിന്റെ കൈതൊടാത്ത ഒരു ലോകം, ഈ ഒരു ഇടം ഈ വിശ്വത്തിൽ ഇല്ല.
5: നമ്മുടെ ഇവിടെ എഞ്ചിനീയർമാരായാലും മറ്റു സാങ്കേതിക വിദ്യയായിട്ട് ബന്ധപ്പെട്ട ആരും ആയിക്കോട്ടെ, കാർപ്പന്റേഴ്സ് ആയാലും ശരി മറ്റേ അവരെല്ലാവരും, എല്ലാ മേസൺസ് ആയാലും ആരായാലും അവരെല്ലാം വിശ്വകർമാവിന്റെ അവരെല്ലാം സൃഷ്ടിക്കുന്ന സ്ഥലം. നമ്മളിപ്പോ ഇരിക്കുന്ന എവിടെയാണ്, അങ്ങനെയുള്ളവര് സൃഷ്ടിച്ച ഒരു ഒരു കെട്ടിടത്തിനുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിശ്വകർമാവിന്റെ മകൻ ആരാണെന്ന് അറിയാമോ? രാമായണത്തിൽ പറയുന്നുണ്ട് വിശ്വകർമാവിന്റെ മകനാണ് നളൻ. ഈ നളനാണ് രാമസേതു ഇല്ലേ, നമ്മുടെ രാമേശ്വരത്തിനടുത്ത്, അതായത് സീതയെ വീണ്ടെടുക്കാനായിട്ട് കടൽ കൂടി പാലം നിർമ്മിച്ചല്ലോ, ചിറകെട്ടിയല്ലോ, ആ ചിറകെട്ടിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്ന നളൻ വിശ്വകർമാവിന്റെ മകനാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത,
4: എനിക്കതൊരു പുതിയ അറിവ്,
5: അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആ വല്ലപ്പോഴും എന്നെ വിളിക്കണം ലൈവില്, വല്ലപ്പോഴും ലൈവിലൊക്കെ വിളിച്ചിരുന്നത് മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും വിശ്വകർമ്മ ജയന്തി അങ്ങേറ്റം മഹത്തായ തൊഴിലിന്റെ മഹത്വം എന്താണെന്നുള്ള നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു മഹത്വമേറിയിട്ടുള്ള ദിനമാണ്. അപ്പൊ എല്ലാ തൊഴിലാളികൾക്കും, ഈ തൊഴിലാളികളാണ് ഈ രാജ്യത്തിന്റെ, നമ്മുടെ ഈ രാജ്യത്തിന്റെ സൃഷ്ടികൾ എന്ന് പറയുന്നത്, അവരുടെ കരവിരുതിന്റെയും ഒക്കെ ഫലമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. അപ്പൊ തൊഴിലും സാങ്കേതിക വിദ്യയും ഈ രണ്ടിനെയും ആദരിക്കുന്ന ഇന്ത്യയുടെ പരമ്പരാഗതമായ ദിനം ഇതാണ് വിശ്വകർമ്മ.
4: അതെ അതെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവത ഓർമ്മിപ്പിച്ചായിരുന്നു. ഒപ്പം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ പിന്നെ ഒരു ഉത്തരവൊക്കെ ഇങ്ങനെ പറഞ്ഞു, രജനീഗന്ധി വിരിഞ്ഞല്ലോ എവിടെയായിരുന്നു സന്തോഷം, രജിസാറിനും ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
5: അപ്പൊ
4: കലാ ജെർലിൻസ് എന്നുള്ളൊരു ശ്രോതാവ, കലാ ജെർലിൻ.
5: അപ്പൊ രജനീഗന്ധി വിരിഞ്ഞു, അങ്ങനെ പാട്ടുണ്ടോ?
4: അതെ അതെ,
5: രജനീ പുഷ്പം.
4: അപ്പൊ നമ്മുടെ ഒരു ശ്രോതാവിന് വേണ്ടിയിട്ട്, ഐശ്വര്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ഹരി നമ്മൾ വാക്ക് കൊടുത്തിരുന്നു അടുത്ത ലിങ്കിൽ ഞങ്ങൾ ഒരു പാട്ട് പാടിപ്പിക്കാന്നല്ലേ സാറേ.

0: പക്ഷേ പിന്നെ ഐശ്വര്യക്ക് വേണ്ടിട്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഹരി
1: സമ്മതിച്ചത്. അങ്ങനെയുണ്ട്, സാധാരണയായിട്ട് നമ്മൾ അല്ലാതെ പാടില്ല. റിജി സാർ പറഞ്ഞത്
0: ഇവിടെ അലിഖിത നിയമം ഉണ്ട്. ഞാൻ ഇവിടെ വരുമ്പോ അന്ന് ആരാണ് ടെക്കിരിക്കുന്ന അവര്
1: പാട്ട് പാടും. അപ്പൊ റിജി സാറിനെ ഇരുത്തണോ ഇനി ആഴ്ച ഓറും? നമ്മളെ ടെക്കിന് എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാവരും നല്ല ഗായകരും കലാകാരന്മാരും ഒക്കെയാണ്. അതൊരു കഴിവ് തന്നെയാണ്. അപ്പൊ ഈ വിശ്വകർമ്മ, അതെ അതെ, ഈ വിശ്വകർമ്മ ദിനത്തില് അതായത് ഐശ്വര്യക്ക് വേണ്ടി നമ്മുടെ ഹരി ഒരു പാട്ട് പാടാൻ പോവുകയാണ്.
0: വേറെ കാര്യം അറിയാവോ, ഹരി ഒരു ചലച്ചിത്ര പിന്നണി ഗായകനാണ്. അങ്കം അട്ടഹാസം എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാള ചലച്ചിത്രത്തിൽ ഹരിപ്രസാദ് എന്ന ഗായകൻ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മലയാള ചലച്ചിത്ര ഗാന രംഗത്ത്. കൺഗ്രാറ്റുലേഷൻസ് ഹരി.
1: തീർച്ചയായും ഞാൻ എപ്പോഴും ഹരിയെ പ്രോത്സാഹിക്കും, കാരണം അതിമനോഹരമായിട്ട് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര അഭിമാനമായി. ഇത്രയും വലിയൊരു പാട്ടുകാരനോടൊപ്പം അല്ലേ സാറേ നമ്മൾ ഇരിക്കുന്നത്.
0: ഹരി ഞാനും തമ്മിൽ വ്യത്യാസം പറയാം, ഞാൻ പാടിയ അല്ലെ അട്ടഹാസം പോലെ തോന്നും, ഹരി പാടിയാൽ അങ്കം അട്ടഹാസത്തിലെ ഗായകൻ.
1: സാർ ഇങ്ങനെ
0: ചിരിപ്പിക്കുകയാണ്. പാട്ട് പാടാൻ എനിക്ക് വിരോധമില്ല, പക്ഷെ പാട്ട് പാടിയ ശ്രോതാക്കളുടെ എണ്ണം കുറവാണ്.
1: ഹരി ഒരു പാട്ട് പാടും. ഓക്കെ.

0: അടിപൊളി അടിപൊളി, കൺഗ്രാജുലേഷൻസ് ഹരി. ഇപ്പോൾ കൂടുതൽ നല്ല ചലച്ചിത്ര ഗാന രംഗത്തൊക്കെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടി വളരെ അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നമ്മളെ എങ്ങോട്ടൊക്കെയോ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി, നമ്മൾ കണ്ണുകൾ അടച്ചിങ്ങനെ ഇരുന്നപ്പോഴേ ഭയങ്കര രസമായിട്ട് പാടി.
0: ഇഷ്ടപ്പെട്ടു.
1: അതെ അതെ, ശ്രോതാക്കൾക്ക് വേണ്ടി, എസ്പെഷ്യലി ഐശ്വര്യക്ക് വേണ്ടിയിട്ട് ഹരി പാടി തന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളാണ് നമുക്ക് വലുത്. സാറേ, നമുക്ക് ഒരു മെസ്സേജ് ഒരെണ്ണം കൂടി, മൻസൂർ എന്ന് പറയുന്ന ഒരു ശ്രോതാവാണ് അയച്ചിട്ടുള്ളത്. നമസ്കാരം, ഞാൻ മൻസൂർ കൊട്ടുകാട് എന്ന് പറഞ്ഞാലും. അപ്പം റേഡിയോ സാന്ത്വനം 90.4 FM സന്ധ്യാസമയങ്ങളിൽ അവതരിപ്പിക്കുന്ന ആ പ്രഭാഷണം വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. എൻ്റെ കടയുടെ തൊട്ടടുത്തുള്ള തേപ്പുകട നടത്തുന്ന ബൈജു ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ കടയുടെ അടുത്ത് നിന്ന്
0: മാറി, ഇതിനു മുമ്പ് ഒരു ലൈവ് ഞാൻ റേഡിയോയിൽ കേട്ടപ്പോഴും അപ്പോഴും ഈ മൻസൂർ കൊട്ടുകാട് തേപ്പ് നടത്തുന്ന ബൈജുവിന് വേണ്ടി പാട്ട്
1: ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാറത് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്.
0: ഞാൻ ഈ കൊട്ടുകാട് വഴി പോകുമ്പോൾ മൻസൂറിന്റെ കടയും ബൈജുവിന്റെ തേപ്പ് കടയും കൂടെ നോക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്.
1: മൻസൂറിന് സാറിങ്
0: മൻസൂറിന്റെ പാട്ട് വേണ്ട,
1: വേണ്ട,
0: ബൈജുവിന് വേണ്ടിട്ടാണ്.
1: അപ്പൊ നമ്മുടെ ഒരു പ്രോഗ്രാമും കൂടെ എടുത്തപ്പോ ചോദിച്ചിരിക്കുന്ന പാട്ട് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നുള്ളൊരു പാട്ടാണ്. മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് മൻസൂറിന് വേണ്ടിയിട്ട് എടുത്ത് ഹരി ഇങ്ങനെ സെലക്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പം അടുത്തത് ചിത്രാമ്മ പറയുന്നു, പ്രിയപ്പെട്ട കുട്ടികൾക്ക്. ചിത്രാമ്മ നമ്മളെ അങ്ങനെയാണ്
0: വിളിച്ചിരിക്കുന്നത്.
1: റജിസാറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടികൾക്ക്,
0: ഇല്ല
1: പറയത്തില്ല, അങ്ങനെ പറയല്ലേ. അപ്പം ഇന്നത്തെ
0: പ്രോഗ്രാം,
1: അതെ അതെ, പ്രിയപ്പെട്ട കുട്ടികൾക്ക് ശുഭദിനം നേരുന്നു. ഇന്നത്തെ ഗ്രാമഭംഗിയിൽ അവതരിപ്പിച്ച ഉത്സവ കാഴ്ചകളെ കുറിച്ചുള്ള സവിശേഷതകൾ അതീവ ഹൃദ്യമാണ്. ഏറെ
0: ഇഷ്ടമായത്,
1: അതെ അതെ, ശ്രീലക്ഷ്മിയോട് ഞങ്ങൾ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഏറെ ഇഷ്ടമായത് പെട്ടിക്കടകളിലെ വർണ്ണ കാഴ്ചകളായിരുന്നു. ഗ്രാമ

0: വാസികളുടെ ഐക്യത ഉത്സവ പരിപാടികൾ കാണാൻ പോകുമ്പോഴുള്ള ശ്രീക്കുട്ടി പഴയകാല സ്മരണകളിലേക്കൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. നാടക പ്രമേയങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു അക്കാലത്ത്. വർണ്ണക്കടകളുടെ വർണ്ണനയൊക്കെ നന്നായിരുന്നു. ഗ്രാമീണരുടെ ആ സ്നേഹം ഓർമ്മകളിൽ നിന്നും മായില്ല. രാവിലെ
1: നമ്മുടെ രജനി കാണുന്നില്ല, നമ്മുടെ തൊട്ടടുത്ത സ്റ്റുഡിയോ റൂമിൽ നിന്ന് ശ്രീലക്ഷ്മി എത്തി നോക്കുന്നു.
0: സാറ് അതായത് ഞാൻ ഈ
1: ശ്രീലക്ഷ്മി ഇത് കേട്ടു
0: ഞാൻ ഈ അടുത്താണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരു കാര്യം പങ്കുവയ്ക്കാനുള്ളത്. ഈ റിജി സാർ എന്ന വ്യക്തി നർമ്മരസത്തിലെ ചാലിച്ച് ഈ അടുത്തൊരു സായാഹ്നത്തില് ഞാൻ കണ്ടുമുട്ടിയ സന്ദർഭം തൊട്ട് ഏകദേശം ഒരു മണിക്കൂർ വരെ പൊട്ടി ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ലൈവില് ഞാൻ ആലോചിച്ചു, ഇന്ന് റിജി സാർ ആണല്ലോ, അപ്പൊ ഇന്ന് ഒരുപാട് ചിരിയുടെ ദിനമാണല്ലോ എന്ന്. തീർച്ചയായും നമ്മുടെ ശ്രോതാക്കൾക്കും ഇത് കേട്ടിട്ട് ഒരുപാട് പറയാനുണ്ടാവും, തമാശയായിട്ടാ പോകുന്നത്. അപ്പം നമ്മുടെ ശ്രീലക്ഷ്മിയുടെ ആ ഒരു ഗ്രാമഭംഗിയെ കുറിച്ചാണ് നമ്മുടെ ചിത്രാമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്.
1: ലക്ഷ്മിയുടെ ഭംഗിയെ പഠിച്ചുകൊണ്ട് ഗ്രാമഭംഗിയുണ്ടല്ലേ, രണ്ടുമില്ലേ?
0: ഉണ്ട്, രണ്ടുമുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ് സനോജ്. സനോജ് പറഞ്ഞിരിക്കുന്നു, ഹരി എന്നിങ്ങനെ നീട്ടി വിളിച്ചിട്ടൊരു തമ്പൊക്കെ വിട്ടിട്ടുണ്ട്. ഹരിയുടെ പാട്ടിൽ അലിഞ്ഞു എന്നാണ് അതിനർത്ഥം, അല്ലേ സനോജ്? അപ്പം നമുക്ക് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്നു. ഒരു ടൈറ്റസ് കുരിപ്പുഴ, പുതിയ അറിവുകൾ നൽകുന്ന റിജി സാറിന് അഭിനന്ദനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം രജനീഗിരീഷിന് അഭിനന്ദനമൊന്നും ഇല്ല ഇന്ന് റിജി സാറിന്.
1: കുറച്ച് നാള് രജനീഗിരീഷ് എവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ എന്തൊരു ആഘോഷമായിരുന്നു, ഞാൻ റേഡിയോയിൽ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. രജനി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞത് മെസ്സി തിരിച്ചു വന്നു കേട്ടോ, അതുപോലെയൊക്കെ ആൾക്കാർ പറയുന്നത്.
0: എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിച്ചിട്ട് എനിക്ക് മുന്നോട്ട്
1: പോകാൻ ആ രീതിയിലായിരുന്നു പ്രതികരണം. മെസ്സി ഇപ്പൊ നാളെ രാവിലെ തിരിച്ചിരുന്നു ആൾക്കാരെ എങ്ങനെ തുള്ളിച്ചാടും, അതുപോലായിരുന്നു ഇവിടുത്തെ ശ്രോതാക്കള്.
0: അതെ അതെ.
1: അപ്പൊ ഞാൻ ബീനാഗ് പേരെടുത്ത് ഞാൻ ചോദിക്കാൻ ചെയ്തു, ശരിക്കും ഇങ്ങനെ മെസ്സേജ് വന്നാണോ അതോ നിങ്ങൾ വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ?
0: അപ്പൊ സാറ് ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് സാറേ. നമുക്ക് സൈബർ ക്രൂരതയുടെ കുറേയധികം അരങ്ങേറ്റങ്ങൾ, അത് പെരുകി വരുന്ന ഒരു മോർഫിംഗ് കേസുകളൊക്കെ നമ്മുടെ കേരളത്തെ ആകെ നാണം കെടുത്തുന്നു എന്നാണ് പറയാനുള്ളത്. കൂടുതൽ ഹീനതകളിലേക്ക് പടരുകയാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങളും മോർഫിങ്ങും ഒക്കെ. സ്ത്രീകളെ വളരെയധികം അപമാനിക്കുന്ന കുറേയധികം സന്ദർഭങ്ങളും അവസരങ്ങളും ഒക്കെ ഇങ്ങനെ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ സാറ് മുന്നേ പറഞ്ഞ പോലെ എങ്ങോട്ടാണ്
1: ഈ പോക്ക്
0: എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയം.
1: നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ആൾക്കാർ നിരീക്ഷിക്കുന്നു.
0: അതെ അതെ.
1: ചെറിയ ചെറിയ ക്യാമറകളുണ്ട്, ബട്ടന്റെ അല്ലെ അതിനൊക്കെ കടുകുമണിയോടും പോകുന്ന ക്യാമറകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പം അത് വെച്ച് നമ്മളെ നമ്മുടെ ജീവിതം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പണ്ടൊക്കെയാണെങ്കിൽ വലിയ വലിയ ക്യാമറകളൊക്കെ ഒളിച്ചു വെച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ വളരെ ചെറിയ, ഞാൻ പറഞ്ഞല്ലോ കടുകുമണിയുടെ അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കേൾക്കുന്ന ഉപകരണങ്ങൾ, നമ്മൾ പണ്ടൊക്കെ പറയും ഭിത്തിക്കും ആദുകളുണ്ട് എന്നൊക്കെ പറയുന്നു. വളരെ നമ്മൾ വളരെ പ്രൈവറ്റായിട്ട് പറയുന്ന കാര്യം പുറത്തറിയുന്നതിന് അങ്ങനെ ഒരു പണ്ടത്തെ മലയാളികൾ നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മളിങ്ങനെ ഭിത്തിക്ക് പോലും കാതുകളുണ്ട്, ചുവരുകൾക്ക് പോലും കാതുകൾ. പക്ഷെ ശരിക്കും ഇപ്പൊ ചുവർ എല്ലായിടത്തും കാതുകളുണ്ട്, ചെറിയ ചെറിയ റെക്കോർഡിങ് ഉപകരണങ്ങൾ കൊണ്ടുവെക്കും.
0: പറഞ്ഞൊരു വലിയ കാര്യം, വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് സാർ.
1: നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ നമ്മൾ പറയുന്നതും നമ്മൾ വിചാരിക്കും നമ്മൾ രണ്ടുപേരും മൂന്നുപേരെ ഉള്ളത്, പക്ഷെ അങ്ങനല്ല, വേറെ ഒരാളും കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും വേണം. ഈ നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും ഇത് കേൾക്കുന്ന ആൾ മാത്രമല്ല വേറെ ഒരാളും കൂടി ഇത് അറിയുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഓരോ വാക്കുകൾ നമ്മൾ പറയാൻ. അതുപോലെ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പണ്ടൊക്കെയാണ് പറയുക ഈ മുറി ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം, അത് മുകളിൽ നിന്നൊരാൾ കാണുന്നുണ്ടെന്ന് പണ്ട് പറയുന്ന ദൈവത്തെക്കുറിച്ചായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുകളിൽ നിന്നൊരാൾ കാണുന്നുണ്ട്, ഇപ്പം മുകളിൽ നിന്നല്ല നാല് വശത്തും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും.
0: സാറിപ്പോൾ പറയുന്ന ഈ ഒരു കാര്യത്തോടനുബന്ധിച്ചാണെങ്കിൽ അനായാസമായി നമ്മളെ ഒരാൾ ചീറ്റ് ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളത്, കാരണം അപരിചിതര പ്രത്യേകിച്ച് അപരിചിതരുടെ മുന്നിൽ ഇരുന്ന് നമ്മളിങ്ങനെ വാദോരാതെ നമ്മുടെ വായിൽ നിന്ന് എന്തൊക്കെയാണ് വീഴുന്നതെന്ന്.
1: എഐയുടെ അനന്തമായി നമ്മൾ ഒരുപാട് വികസനം, ഇപ്പം ഇന്നലെ തന്നെ എഐ കണ്ടുപിടിച്ച എഐ രംഗത്തുള്ള ഏറ്റവും വലിയ ലോകത്തറിയപ്പെടുന്ന സാങ്കേതിക വിദഗ്ധൻ അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെച്ചിട്ട് പോയി. അദ്ദേഹം പറയുന്ന ഒരു അഞ്ചു വർഷത്തിനകം ഈ എഐ നമ്മളെ കൊല്ലും, നമ്മളെ വീഴും. ഇപ്പൊ കഴിഞ്ഞ കേരള മുഖ്യമന്ത്രി ഒരു ഡാൻസ് കളി, വളരെ നിർദോഷമായിട്ട് നമുക്ക് തോന്നാൻ കാണുമ്പോൾ, പക്ഷെ അദ്ദേഹത്തിനോട് അഞ്ചു വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ അങ്കിൾ നല്ല ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, ആ കുട്ടി വിചാരിച്ചത് ഇദ്ദേഹം ശരിക്കും ഡാൻസ് കളിച്ചതാണെന്നാണ്. അപ്പോൾ നമ്മുടെ പല പ്രായമുള്ള ആൾക്കാരും എഐ തിരിച്ച് ഏതാണ് ശരിക്കുള്ളതെന്ന് തിരിച്ചറിയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഓരോ ഫോട്ടോ കാണുമ്പം അവർ വിചാരിക്കുന്നത് അത് ഒറിജിനൽ ആണ് എന്ന് പറയാം, എഐ ആണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം കൊണ്ടും മാറ്റമുണ്ടല്ലോ. ചെറുപ്പക്കാർ കുറച്ചുകൂടെ ചിലപ്പം അറിയാമായിരിക്കും. പിന്നെ ഈ മോർഫിങ്, പണ്ടൊക്കെ ആണെങ്കിൽ ബെഡ്റൂമിലൊക്കെ ക്യാമറ ഒളിച്ചു വെക്കുന്നു, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫേസ്ബുക്കിലൊക്കെ വരുന്ന നമ്മുടെ ഫോട്ടോകളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്, അതനുസരിച്ച് വേറെ ശരീരവുമായിട്ട് നമ്മുടെ മുഖത്തെ ചേർത്ത് വെച്ചിട്ടൊക്കെ പല രീതിയിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ സഹപാഠികൾ തന്നെ കൂടെ പഠിക്കുന്നവർ തന്നെ അവരുടെ അധ്യാപികമാരുടെ മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളുണ്ട്.

0: അത് വെറുതെ വിൽക്കുമല്ല, അത് പൈസ വാങ്ങിച്ചിട്ട് വിൽക്കുന്നതായിട്ടുള്ള.
1: സാക്ഷരരെന്നും സംസ്കാര സമ്പന്നരെന്നൊക്കെ ഇങ്ങനെ വാദിക്കുമ്പോ യുവതലമുറയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക്.
0: നമ്മൾ എല്ലാത്തിനും യുവാക്കളെ കുറ്റം
1: പറഞ്ഞാൽ,
0: ഈ സൈബർ ഈ ചില കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലേ, ആ അവരെല്ലാം നല്ല പ്രായമുള്ളവരൊക്കെ ഉണ്ട്, നല്ല പ്രായമുള്ള, അതിന് ഇതൊന്നും പദമല്ല. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു വൃത്തികെട്ട കമന്റുകളൊക്കെ ഇടുന്ന ആൾക്കാർ, ഒരു ഫേക്ക് ഐഡിയിലൊക്കെ ഒളിച്ചിരുന്നുണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ ചിലപ്പോൾ ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാണുമ്പം അവരൊക്കെ നല്ല പ്രായമുള്ള ആൾക്കാർ.
1: നമ്മൾ യുവതലമുറയിൽ നിന്ന് ഇപ്പൊ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവരുടെ ചിത്രമൊക്കെ വെട്ടിയെടുത്ത് മോർഫ് ചെയ്ത് ഇപ്പൊ പ്രചരിപ്പിച്ചത് യുവതലമുറയാണോ എന്നുള്ള, അത് അതിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഹപാഠികൾക്ക് നമ്മുടെ ചിത്രങ്ങൾ ഉണ്ടാകാം, നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ, നമ്മൾ ഇടപെട്ട സന്ദർഭങ്ങൾ ഉണ്ടാകാം, ഇതൊക്കെ എടുത്ത് വിറ്റ് കാശാക്കുന്നു
0: എന്നുള്ള ചർച്ചവേദിയിൽ ചർച്ച പങ്കെടുത്ത അധ്യാപിക പറഞ്ഞു, കുട്ടികളുടെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കാൻ പേടിയാണെന്ന് പറഞ്ഞു. കാര്യം ഫ്രണ്ടിൽ നിന്ന് അവർ മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തി അത് മറ്റു രീതിയിൽ ഉപയോഗിക്കാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വളരെയധികം സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, ഒരു പൊട്ടിത്തെറിയിലേക്ക് നമ്മുടെ കേരള സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അപ്പൊ
0: അതിനകത്ത് എല്ലാവരും ജാഗ്രത പുലർത്തേണ്ട ഒരു അവസരമാണിത്.
1: അങ്ങനെയുള്ള
0: കടുത്ത ശിക്ഷ ഇപ്പൊ പല ചെറുപ്പക്കാരെ, കൊച്ചു കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവർ നമ്മളെ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വരുന്നുണ്ട്. ഒന്ന് ഒരാളെ കൊന്നാൽ നമുക്കൊന്നും വരാനില്ല, കാര്യം നിയമം അനുസരിച്ച് നമ്മൾ വല്ല ജുവനൈൽ ഹോമിൽ അങ്ങനെ പോയാൽ മതി, ജയിലിൽ പോകണ്ട. അതുകൊണ്ട് ഒരാളെ ഇപ്പൊ അടുത്ത ഒരു പ്രായമുള്ള വ്യക്തി ഹരിപ്പാട് 3 കൊച്ചുകുട്ടികൾ ചേർന്ന് കൊന്നല്ലോ, അവരെ വാട്സാപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോൾ അതിൽ സഹപാഠിയെ അടിച്ചു കൊന്നു മലപ്പുറത്ത്, അവരെ വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യം കൊടുക്കണം, ഒന്നും വരാനില്ല, നമുക്ക് പ്രായം കുറവായതുകൊണ്ട് നിയമത്തിന്റെ ഇത് കിട്ടും എന്നൊക്കെ
1: എന്നാണ് പറയുന്നത്. ആ ചാറ്റുകൾ പരിശോധിച്ചു. നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ റിജിസ്റ്റർ ഇരുന്ന ലൈവിലേക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. സിന്ധുമതി പറഞ്ഞിരിക്കുകയാണ്, ഹരിയുടെ പാട്ട് കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്ക് യു. പിന്നെ റിജിസ്റ്ററിനെ എനിക്കറിയാം, എന്റെ വീട് കടപ്പാക്കട ഭാവനാനഗർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയും മെസ്സേജുകൾ. അതെ അതെ, അതിനെ കുറിച്ച് പറയണ്ട. അതുപോലെ നമ്മുടെ കവിത കടപ്പാക്കട പറയുന്നു, ഗുഡ് മോർണിംഗ് പ്രിയ രജനി ഗിരീഷ് റിജിസാർ.
0: അതെ
1: അതെ, കവിത ഗുഡ് മോർണിംഗ് കവിതയാണ് കടപ്പാക്കടയിൽ നിന്നാണ് ലൈവ്. മനോഹരമായ ഹരിക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സാറും രജനിയും കൂടെ ലൈവിൽ വന്നിട്ട് ഒരുപാട് നാളായി. സത്യത്തിൽ ഓണത്തിന്റെ ഓളം തീർന്നില്ല എന്ന് ഈ പ്രോഗ്രാം കേട്ടാൽ മാത്രം മതി. അതെ അതെ അതെ, സാറ് കവിത സാറിങ്ങനെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ രജനിയുടെ കവിതാലാപനം, സാറിന്റെ സംസാരം എല്ലാം മനോഹരമായി. ശ്രീലക്ഷ്മിയുടെ അഭിനന്ദനം പറഞ്ഞാൽ എത്ര തീരില്ല. ഗ്രാമഭംഗി മനോഹരമായി. അതുപോലെ ഇന്നത്തെ ലൈവ് ചിരിച്ചൊരു ഒരു വഴിക്കായി. സൂപ്പർ, പറഞ്ഞാലും തീരില്ല.
0: കുസൃതി
1: ചോദ്യത്തിന് ഉത്തരവും കവിത പറഞ്ഞിട്ടുണ്ടാവും, ഉത്തരവൊക്കെ നമുക്ക് പിന്നെ പറയാം. അതുപോലെ അതെ തീർച്ചയായും. അപ്പൊ മൻസൂർ പറയുന്നുണ്ട്, ഞാനിപ്പോൾ 4 മാസമായി റേഡിയോ സാന്ത്വനത്തില് ജോയിൻ ചെയ്തിട്ട്, ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് അഭിമാനമായ ഒരു ദിവസമാണ് ഇന്ന്, കാരണം ഇന്നത്തെ പരിപാടിയില് റിജിസാർ പങ്കെടുത്തു എന്നുള്ളത്. അപ്പം അവർക്കൊക്കെ ഒരു അഭിമാനമാണ്. അപ്പൊ റിജിസാറെ ഞങ്ങൾ ഇവിടുന്ന് വിളിക്കും ഇടയ്ക്കിടയ്ക്ക് ലൈവിന്. സാർ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, ചുമ്മാതെ സാറ് പറയുന്നത് എന്നെ വിളിക്കണം വിളിക്കണം
0: എന്നൊക്കെ.
1: അതെ, അടുത്തത് നമ്മുടെ ചിത്രാമ്മ പറയുന്നുണ്ട്, ഇന്നത്തെ അവതരണം ഹാസ്യാത്മകം ഭയങ്കര. അതെ ചിത്രാമ്മ, അത് മനസ്സിലാക്കിയല്ലോ. റിജിസാറിന്റെ കൂടെ ഇരുന്ന ഇങ്ങനെയാണ് നമ്മള് ഒരുപാട് ചിരിക്കും. അപ്പൊ എന്റെ മെസ്സേജ് വായന കംപ്ലീറ്റ് ആയില്ല രജനിക്കുട്ടി, ഞാൻ സാറിനെ ഫോട്ടോയിൽ കണ്ടു, പ്രായം മനസ്സിൽ കണക്കെടുപ്പ് നടത്തി എന്ന് കണ്ടോ.
0: മനസ്സിലായോ?
1: അപ്പൊ ചിത്രാമ്മയോട് പറയാണ് അത്, റിജിസാറിനെ ഒരിക്കലൊന്ന് നേരിട്ട് കാണണം, എന്നിട്ട് പറയണം എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം ചിത്രാമ്മയുടെ മെസ്സേജ് വായന പിന്നെ കംപ്ലീറ്റ് ആയില്ല എന്ന് പറയുമ്പം, രാവിലെ ഒരു പൊൻവെളിച്ചമാണ് ശ്രീക്കുട്ടി നൽകിയത്, മികച്ച അവതരണം, പശ്ചാത്തല സംഗീതം മനോഹരം, ആദർശായിരുന്നു അതിന് ടെക്ക്, ആദർശിന് ബിഗ് സല്യൂട്ട്. റേഡിയോ
0: സാന്ത്വനത്തിനും
1: ശ്രദ്ധിക്കുന്നു ചിത്രാമ്മ. അപ്പൊ പറഞ്ഞിരിക്കുന്നു, റേഡിയോ സാന്ത്വനത്തിനും അണിയറ പ്രവർത്തകർക്കും ഒക്കെ ആശംസകള്. തിരിച്ചും നമ്മൾ
0: ഗ്രാമങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ, ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാണ് ശ്രീലക്ഷ്മി ചെയ്യുന്നത്.
1: അതെ അതെ. അപ്പൊ റിജിസാറിന് വേണ്ടിയിട്ട് മൻസൂർ വീണ്ടും നിർത്തുന്നില്ല. മൻസൂർ ഇതേ ഒരു തൊഴുകയും ഒരു ഇമോജിയൊക്കെ.
0: ഞാനും ചവറക്കാരനാണ് മൻസൂർ, നമുക്ക് കാണാം.
1: അതെ അതെ. അതുപോലെ ടൈറ്റസ് കുരിപ്പുഴയും പറഞ്ഞിട്ടുണ്ട്, റിജിസാറിന് അഭിനന്ദനങ്ങൾ പറഞ്ഞു, ഒപ്പം ഒരു തൊഴുകൈ ഒക്കെ വിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളെല്ലാം തന്നെ റിജിസാറിന്റെ ഈ ലൈവില്.

0: നല്ല നർമ്മത്തിൽ ചാലിച്ച് ഈ ഒരു വർത്തമാനമൊക്കെ ആസ്വദിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ഒരു ചെറിയൊരു ഇടവേളയിലേക്കൊക്കെ പോകാനുള്ളൊരു സമയമായി. അപ്പം നമ്മുടെ ഷീബ അയത്തിലാണ് ചോദിച്ചിരിക്കുന്നത്, പൊൻവീണ പൊൻവീണ എന്നുള്ള ആ ഒരു മനോഹര ഗാനം
1: കേട്ടിട്ട്. അതെ
0: അതെ,
1: ആ ചിത്രീകരണം സിനിമയിൽ ആ ഗാനത്തിന്റെ ചിത്രീകരണവും വളരെ വലിയ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രീകരണം. ലിസിയാണ് ആ പാട്ട് പാടുന്നത്, പാട്ട് പാടുന്നതോടെ മരിച്ചു പോവുകയാണ്.
0: അതെ അതെ അതെ, നല്ലൊരു ഗാനമാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം നമ്മോടൊപ്പം കൂടെ ഉണ്ടാവണം. അതായത് നമ്മുടെ ഷീബ ആയത്തിലാണ് ഈ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും ഒത്തിരി അപ്ഡേറ്റ്സും പിന്നെ കുറേയധികം ചിരികളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ലൈവ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ പോകുന്നത്. ഹരിയുടെ ഒരു മനോഹരമായ ഗാനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ മെസ്സേജുകൾ ഇങ്ങനെ അയക്കുകയാണ്. മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. 8848558785 എന്ന നമ്പറാണ്. ഇന്ന് ലൈവിൽ ഞാൻ രജനി ഗിരീഷ്.
2: അതെ
1: സാറ്, നമ്മുടെ കുറെ ശ്രോതാക്കൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മെയിൽ, അതായത് ഇന്നൊരു ഒരാണിൻ്റെ സാന്നിധ്യം സ്റ്റുഡിയോയിലുള്ളതിൽ ഭയങ്കരമായിട്ട് അഭിമാനമുള്ള കാര്യമാണെന്നൊക്കെയാണ് റിജി സാറിനെ പറഞ്ഞിരിക്കുന്നത്.
2: നിങ്ങളെല്ലാം അംഗീകരിച്ചല്ലോ ആണാണെന്നുള്ള കാര്യം.
1: അതെ അതെ അതെ. അപ്പം ഒരുപാട് നമ്മുടെ ഐശ്വര്യക്ക് വേണ്ടിയായിരുന്നു മുന്നേ നമ്മുടെ ടെക്ക് ഹരി പാടിയത് അല്ലേ. അപ്പം ഷീബയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് നമ്മളിപ്പോൾ കേൾപ്പിച്ചു കൊടുത്തത്. അപ്പൊ നമ്മുടെ കവിത കടപ്പാക്കട വീണ്ടും ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. കവിതയാണ്, ഈ പ്രോഗ്രാമിലൂടെ ഇത് ചോദിക്കാമോ എന്നറിയുന്നില്ല, പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചാൽ മതി. ഞങ്ങൾ വായിക്കും, നമ്മുടെ ശ്രോതാക്കളാണ് നമുക്ക് വലുത്. മറ്റൊന്നുമല്ല, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചാത്തന്നൂർ, പരവൂർ എന്നിവിടങ്ങളിലുണ്ട്. അവർക്ക് സാന്ത്വനം റേഡിയോയിലൂടെ കേൾക്കാൻ പറ്റുന്നില്ല, അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു.
2: അതിനോട് യോജിക്കുന്നില്ല, എന്നറിയോ? പരവൂരാണ് എൻ്റെ ഭാര്യ വീട്.
1: അതെ അതെ.
2: അപ്പൊ ഞാൻ എപ്പോഴും പരവൂർ ഓരോ ആവശ്യങ്ങളിൽ പോകുന്ന ആളാണ്. വളരെ എന്താണ്, നല്ല ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ പിള്ള സാറിനെ പരവൂർ എന്ന് വിളിച്ചു പറഞ്ഞു. പരവൂരെല്ലാം നല്ലതായിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ചാത്തന്നൂർ ജംഗ്ഷൻ വരെയും എനിക്കിത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇതെന്റെ ഒരു വ്യക്തിപരമായ അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പിച്ചു പറയുന്നത്.
1: പിന്നെ
2: അഥവാ അല്ലെങ്കിൽ അവർ ഇനി ഒരു പർട്ടിക്കുലർ സ്ഥലം വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ നമുക്ക്
1: വെരിഫൈ.
2: തീരദേശം വഴി പരവൂർ പോകുമ്പോൾ വളരെ നല്ലോണം.
1: പിന്നെ
2: പരവൂർ ടൗണിനടുത്താണ് ഞാൻ പോകുന്ന സ്ഥലം, വീടൊക്കെ അവിടെയും നല്ലതായിട്ട് നമുക്ക്. ഈ അടുത്ത കാലത്താണ് ഇത്രയും നല്ലോണം കേൾക്കാൻ പറ്റുന്നത്, നേരത്തെ അത്ര ഇല്ലായിരുന്നു.
1: ഞാൻ ഈ അടുത്ത്, അതായത് കുണ്ടര കഴിഞ്ഞ് യാത്ര ചെയ്യുകയായിരുന്നു മുന്നോട്ട്, കുമ്പളം അങ്ങനെ എന്തൊക്കെയോ കുറച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ റേഡിയോ സാന്ത്വനം ഇങ്ങനെ കേട്ടുകൊണ്ടാണ് പോയത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഈ ഈ സ്ഥലത്ത് നല്ലോണം റേഡിയോ കേൾക്കുന്നു എന്നുള്ളത്.
2: കവിത പറഞ്ഞതിനെ മാനിക്കുന്നു, അത് നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ അറിയിക്കാം.
1: അതെ അതെ,
2: നമുക്കത് പരിശോധിക്കാം.
1: അതെ അതെ, തീർച്ചയായും. അപ്പം നമ്മുടെ കവിതയുടെ അതൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം വനജ തിരുമുല്ല വാരം പറയുന്നുണ്ട്, എനിക്ക് പാട്ട് വെച്ച് തന്നില്ല, പരിപാടി വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പാട്ട് വെച്ച് തരാം തീർച്ചയായും. നമ്മുടെ കൊച്ചുമോള് ശ്രേയക്ക്, ശ്രേയ അതെ അതെ, ആ പറഞ്ഞ പാട്ട്, ഇത് അപ്പുപ്പൻ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, ജീവിതം ഇന്നൊരു തൂക്കുപാലം എന്നുള്ളൊരു പാട്ട്.
2: ഹരി സെർച്ച്,
1: അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട വനജ ചേച്ചി ഒന്ന് ക്ഷമിക്കണം. അപ്പൊ ഹരിക്ക് അത് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, മീൻസ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഒന്ന് മാറ്റിവെച്ചത്. അല്ലാതെ ഒരു ശ്രോതാവിനെ നമ്മൾ, നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഊർജം അല്ലേ സാറേ. സാറ് ഇന്ന് കഴിഞ്ഞ
2: വേറൊരു കാര്യം ചോദിച്ചോട്ടെ രജനി, നമ്മൾ ഞാൻ ശ്രദ്ധ മാറ്റുവാണെന്ന് വിചാരിക്കരുത്, സീരിയസ് ആയ കാര്യമാണ്. ഈ രജനിക്ക് മരുന്ന് മാറി കഴിച്ച അനുഭവങ്ങളുണ്ടോ? അതായത് നമുക്ക് കഴിക്കേണ്ട ഡോക്ടർ തന്ന മരുന്ന് മാറിപ്പോയി നമുക്ക് തരണ്ട, അല്ലെങ്കിൽ നമുക്ക് അലർജി ഉള്ള മരുന്നായിരുന്നു അങ്ങനെ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിരുന്നു വേണ്ട, അതിന് പകരം വേറെ എന്തെങ്കിലും ആയിപ്പോയി, അതുമൂലം എന്തെങ്കിലും പിന്നെ റിയാക്ഷനൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലേ? അങ്ങനെ സംഭവിച്ചുള്ള
1: എനിക്ക് അനുഭവം ഇല്ലെങ്കിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന് മരുന്ന് മാറി കൊടുത്ത് ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്.
2: നമ്മൾ ചിലർക്ക് ഇത് ചോദിക്കാൻ വളരെ ഓടായിട്ടൊക്കെ പെരുമാ

0: മാറുമ്പോ നമ്മൾ ചോദിക്കും ഇന്നെന്താ മരുന്ന് മാറി കഴിച്ചു എന്നൊക്കെ ചോദിച്ചു. ആ രീതിയല്ല ഞാൻ ചോദിച്ചത്, സീരിയസ് ആയിട്ടാണ് ഞാൻ ചോദിച്ചത്. മരുന്ന്
1: ഞാൻ സാറിങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
0: ഞാൻ ചിരിപ്പിക്കല്ല, ഞാൻ ചോദിക്കുകയാണ്.
1: അതായത് സീരിയസ് ആയിട്ട് ചോദിച്ചു.
0: ഒരു കാര്യം കൂടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. പിന്നെ നമ്മൾ രോഗികൾ ചോദിക്കത്തില്ലേ ഡോക്ടർമാർ? ഡോക്ടർ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ഡോക്ടർ തന്ന ഈ മരുന്ന് എന്തിനുള്ളതാണ്, അപ്പൊ ഇത് എത്ര ദിവസമാണ് കഴിക്കേണ്ടത്, കഴിക്കേണ്ട രീതി എന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർമാർ ചില ആൾക്കാർ
1: ദേഷ്യപ്പെടും.
0: ഇതൊന്നും നിങ്ങൾ അറിയണ്ട, നിങ്ങൾ കൂടുതൽ ഇങ്ങനെ വർത്തമാനം പറയണ്ടെന്നൊക്കെ.
1: അങ്ങനെയാണ് പറയുന്നത്.
0: ഞാൻ ഇതെല്ലാം പറയുന്ന വെച്ചാൽ ഇതെല്ലാം ചോദിക്കുന്നതിന് രോഗിക്ക് അവകാശമുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് തമ്മിലുള്ള നിയമങ്ങൾ അനുസരിച്ച് രോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാർട്ണറായിട്ട് വേണം ഡോക്ടർ കാണാൻ.
1: അപ്പൊ
0: അവരുടെ എല്ലാ ന്യായമായ സംശയങ്ങൾക്കും മറുപടി കൊടുക്കണം. ഒരു രീതിയിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയാനായിട്ട് രോഗിക്ക് അവകാശമുണ്ട്. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചുള്ള ദിവസമാണ് ലോക രോഗി സുരക്ഷാ ദിനം. അത് ഇന്ന് സെപ്റ്റംബർ 17 ആണ് ലോകമെമ്പാടും ആചരിക്കുന്നത്.
1: ഇന്നാ ദിനം, ഇങ്ങനെ ഒരു ദിനം ഉണ്ട്.
0: അപ്പൊ നമ്മൾ രോഗികളെ എല്ലാ വിവരം അറിയിക്കാൻ, ആർക്കും രോഗം വരാതിരിക്കട്ടെ, രോഗാവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ. പക്ഷെ എല്ലാവരുടെയും ജീവിതത്തിൽ നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചില ചികിത്സയ്ക്ക് പോയിട്ട്, നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ചികിത്സയ്ക്ക് പോയിട്ട് ആകെ കുഴപ്പമായി. അങ്ങനത്തെ അവസരം. അപ്പൊ ചികിത്സ തന്നെ അപകടമാവരുത്. അപ്പൊ തെറ്റായിട്ടുള്ള മരുന്ന് ആർക്കും നൽകാൻ പാടില്ല. മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ തെറ്റായ ഡോസ് ഡോക്ടറോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ അവർ കൃത്യമായ ഡോസ് പറഞ്ഞു കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഒരു തുള്ളി വെച്ചാണ് കഴിക്കേണ്ടത്, രണ്ട് ഗുളി വെച്ചാണ് കഴിക്കേണ്ടത്, അങ്ങനെ എത്ര നേരമാണ് കഴിക്കേണ്ടത്, അത് ആഹാരത്തിന് മുമ്പാണോ പിന്നിലാണോ കഴിക്കേണ്ടത്, ഇതെല്ലാം അവർ വ്യക്തമായിട്ട് പറയണം. അതുപോലെ തന്നെ രോഗി ചോദിച്ചാൽ ആ രോഗിയുടെ വിവരങ്ങളെല്ലാം രോഗിയോട് കൃത്യമായി പറയാൻ ആ ഡോക്ടർക്ക് ബാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു, ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് അവർ അശ്രദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇല്ലാത്തൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സിക്കും. അങ്ങനത്തെ സംഭവങ്ങൾ
1: ഉണ്ടാകാറുണ്ട്.
0: അപ്പം ആ ചികിത്സ ലാബ് ടെസ്റ്റിനകത്തുള്ള പിഴവ്, അങ്ങനെ ആ പിഴവ് വന്നുകൂടാ. പിന്നെ ശസ്ത്രക്രിയയിൽ, അതിപ്പോൾ നമുക്കറിയാം, ശസ്ത്രക്രിയയെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും വയറ്റിൽ സൂചിയുണ്ട്, കത്രികയുണ്ട്,
1: ഒരുപാട്
0: പഞ്ഞിയുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറെ വയറുവേദന എല്ലാം കുറേ നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഹർഷിനയുടെ സംഭവം ഒക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ചികിത്സാ പിഴവെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിക്കൂടാ. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, ആശുപത്രികളൊക്കെ ഇൻഫെക്ഷൻ ഇല്ലാതെ, അണുബാധ ഇല്ലാതെ ആശുപത്രി സൂക്ഷിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടിയ ആശുപത്രിയിൽ വെച്ച് തിയേറ്ററിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നിട്ട് അദ്ദേഹം മരിച്ചു പോയ സംഭവം.
1: നമ്മളായിരിക്കും
0: ഇത്രയും വലിയൊരു ആശുപത്രിയിൽ ഇങ്ങനെ ഉണ്ടാവുമോ? ചില സാധാരണ സർക്കാർ ആശുപത്രികളൊക്കെ പിന്നെ ഇത് വന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പൊ സർക്കാർ ആശുപത്രിയൊക്കെ നല്ല നിലവാരത്തിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള. അപ്പൊ പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വലിയ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ഹോസ്പിറ്റൽ വലിയൊരു കച്ചവടമായി വ്യവസായമായി. നമ്മളിപ്പോ ഈ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പരസ്യ ബോർഡുകൾ നമുക്ക് കാണാൻ ഒക്കുന്നത് ആശുപത്രികളുടെയാണ്. ആശുപത്രി പരസ്യം ചെയ്ത ആൾക്കാരെ വിളിക്കുകയും അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ചൂഷണമുണ്ട്. ഇപ്പം ഇപ്പൊ സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മളെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിക്കും, മറ്റേ ചെയ്യേണ്ടാത്ത ടെസ്റ്റുകളെല്ലാം കൂടെ ചെയ്യിപ്പിക്കും. ഇപ്പൊ പ്രസവിക്കാൻ തന്നെ നോർമലായിട്ട് പ്രസവിക്കുന്നുണ്ടെങ്കിൽ സിസേറിയം ചെയ്യും. ഡോക്ടർമാർക്ക് തന്നെ ആശുപത്രി മാനേജ്മെന്റ് ടാർഗറ്റ് കൊടുക്കും, ഒരു മാസം ഇത്ര സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം, അതുപോലെ തന്നെ അലർജി, ചില ആൾക്ക് ചില മരുന്ന് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവും, അത് നമ്മൾ ഡോക്ടറെ അടുത്ത് പറയണം. അപ്പൊ ഡോക്ടറെ അടുത്ത് ചൂടാവേണ്ട ആവശ്യമില്ല, ഡോക്ടർ ചോദിക്കണം ഇന്ന മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് അലർജി ഉണ്ടോ, ഏതെങ്കിലും അലർജി ഉണ്ടോ എന്ന് ചോദിക്കുക. അതിൽ റിസൾട്ട് എനിക്ക് കിട്ടിയേക്കുന്ന ഈ റിസൾട്ട് ശരിയല്ല, എനിക്കിങ്ങനെ ഇല്ല, എനിക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ പറയാനായിട്ട് രോഗിക്ക് അവകാശമുണ്ട്. ഈ രോഗികളുടെ ഈ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കാനായിട്ടുള്ള ആ അവബോധം ലോകമെമ്പാടും വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ രോഗി സുരക്ഷാ ദിനം ആചരിക്കുന്നത്. നമ്മുടെ ശ്രോതാക്കളെല്ലാം ഇക്കാര്യം മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: അതെ അതെ, നമ്മുടെ ബാബരാജൻ സാറ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് റേഡിയോ ഓൺ ചെയ്തത്, റജി സാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വളരെ സന്തോഷം, ഇത്രയും നാൾ എവിടെയായിരുന്നു സാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. റേഡിയോ സിഗ്നൽ കിട്ടാത്തവർക്ക് എഫ് എം ആൻറ്റിന വാങ്ങി ടെറസിന് മുകളിൽ സ്ഥാപിച്ച് റേഡിയോയുടെ ആൻറ്റിനയിൽ നിന്നും വയറിൻ്റെ സഹായത്താൽ ടെറസിലുള്ള ആൻറ്റിനയുമായി ഘടിപ്പിക്കുക എന്നൊരു ഉപദേശം സാറ് തന്നിട്ടുണ്ട്. ആൻറ്റിന ഇല്ലെങ്കിൽ വയർ മാത്രമായി കൊടുത്താലും സിഗ്നൽ കിട്ടുമെന്നാണ് ബാബുരാജൻ സാറ് പറയുന്നത്. ചില സ്ഥലങ്ങളിലെ ടെറസിൽ നിന്നും വളരെ ഉയരം കൂട്ടണം എന്നൊരു സജഷനും സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാബുരാജൻ സാറിന്റെ ഇത്തരം അറിവിന് ഒത്തിരി നന്ദി. അപ്പൊ സാർ ഒരു കുസൃതി ചോദ്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അയക്കുന്നതാണ്. അപ്പം ഇന്ന് സാർ ഇപ്പോഴാണ്
0: റേഡിയോ
1: എന്താണ്
0: താമസിച്ചത്.
1: അപ്പം നമ്മുടെ ഷീബായത്തില് താങ്ക് യു എന്ന് അയച്ചിട്ടുണ്ട്, നമ്മൾ പാട്ട് വെച്ചു കൊടുത്തതുണ്ട്. അപ്പം പിന്നെ നമ്മള് 35 വയസ്സ് കഴിഞ്ഞിട്ട് ഏത് ഹോസ്പിറ്റലിലാണ് കിടന്നത് എന്ന് എന്താണെന്ന് മനസ്സിലായില്ല. കലാ ജെർലിൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ്.
0: നേരത്തെ 35 വയസ്സെന്ന് പറഞ്ഞതുകൊണ്ട്

0: ശ്രീ പി ടി തോമസ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള അദ്ദേഹം ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിരുന്നു, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും വേണ്ട, ഈ ചന്ദ്രകളഭൻ ചാർത്തി ഉറങ്ങും തീരുന്നുള്ള പാട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കണം. അപ്പൊ അദ്ദേഹത്തെ എറണാകുളത്ത് ടൗൺ ഹാളിൽ മണിക്കൂർ കണക്കിന് അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിൽ വെച്ച് അത്രയും സമയവും ഈ പാട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശവശരീരം സംസ്കരിക്കുന്ന സമയത്തും മതാചാര പ്രചാരമായിരുന്നില്ല, ആ സമയത്തും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ചന്ദ്രകളഭൻ ചാർത്തി ഉറങ്ങും തീരം എന്നുള്ള പാട്ട് കേട്ടോണ്ടിരുന്ന ഒരു കഥ.
1: അതെ അതെ, നമ്മുടെ മൻസൂറാണ് ഇന്ന് ഈ ഗാനം ചോദിച്ചിരിക്കുന്നത്.
0: വയലാറിന്റെ ഏറ്റവും അനശ്വരമായിട്ടുള്ള ഗാനം.
1: അതെ അതെ, മൻസൂറിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായ മൻസൂറിന് വേണ്ടി ചന്ദ്രകളവും അങ്ങനെയുള്ള ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നുള്ളൊരു പാട്ട് കേൾക്കാൻ നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി ആരോഗ്യത്തിന്.

0: Strade. വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇന്ന് നീ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം ഉള്ളത് ഞാൻ രജനി ഗിരീഷ്. നമുക്ക് ഒരുപാട് വിശേഷങ്ങളാണ് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഒരുപാട് മെസ്സേജ് അയക്കുന്നത്. അപ്പം നമ്മൾ ചന്ദ്രകലഭം ചാർത്തി നിൽക്കും തീരം, അതായത് നമ്മുടെ മൻസൂറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം വെച്ചു കൊടുത്തത്. വയലാർ രാമവർമ്മ, ദേവരാജൻ മാഷ്, കെ ജെ യേശുദാസ് എല്ലാവരുടെയും ഉള്ള ആ ഒരു പ്രതിഭകളുടെ ഒരു കൂടിച്ചേരലിൽ പിറന്ന ഒരു മനോഹര
1: ചലച്ചിത്ര ഗാനം. ഇതപ്പര്യന്തമുള്ള ഗാനങ്ങളെ ചരിത്രം നോക്കിയാൽ ഒരു ആദ്യത്തെ 10 ഗാനങ്ങൾ സെലക്ട് ചെയ്താൽ അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ ഈ പാട്ട്
0: വരും തീർച്ചയായും. ഈ ഒരു വരികളെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്തത്ര അഗാധതയിലേക്ക് എഴുതി ചേർത്ത വരികളാണ്,
1: കാലത്തെ അതിജീവിച്ച
0: വരികളാണ്. അപ്പൊ നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ലൈവ് മൊത്തം പറയാനുള്ളതായിട്ട് ഈ പാട്ടുണ്ട്. അത്രയ്ക്കൊരു ടീമാണ് ഇത് ചേർത്ത് നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കള് മെസ്സേജുകളൊക്കെ കുറേയധികം വന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആദ്യം അയച്ച മെസ്സേജ്, നമ്മുടെ സിന്ധുമതി ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നു. പച്ചക്കറിയിൽ വരുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കുറേ മെസ്സേജുകൾ അതിന് ഉത്തരവൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ സിന്ധുമതി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, മനസ്സൊന്ന് നൊന്താൽ തപസിരിക്കാനായി ലോകം. ഈ ഒരു തറവാട് ഗുരുവായൂർ എന്നുള്ളതാണത്. ഹരി സെർച്ച് ചെയ്യുന്നുണ്ട്, ആ പാട്ടും വച്ച് തന്നില്ല. ചോദിക്കുന്ന പാട്ടുകളൊന്നും പെട്ടെന്ന് വച്ച് തന്നില്ല എന്നൊരു പരിഭവമൊന്നും വേണ്ട. ശ്രോതാക്കൾക്ക് അത് ഈ ലൈവ് കഴിഞ്ഞിട്ടായാലും നമ്മൾ വെച്ച് തരുന്നതായിരിക്കും അല്ലേ സാറേ? നമുക്ക് കുറേ കാര്യങ്ങൾ മൻസൂർ അതിന് നമ്മൾ ഈ പാട്ട് വെച്ചതിന് ഒത്തിരി സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സാറേ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് സന്തോഷം തരുന്നതാണ് ഒപ്പം ദുഃഖമുള്ളതൊരു കാര്യമാണ്. നമ്മുടെ കാശ്മീരിലെ ദാൽ തടാകത്തിൽ, അതായത് മുറിപ്പാടുകളിൽ ഇനി ലില്ലി പൂക്കൾ വിരിയും എന്നാണ് പറയുന്നത്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം സഞ്ചാരികൾക്ക് ഒരുപാട് ടൂറിസം മേഖലയിലേക്ക് അവരെ ആകർഷിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഇങ്ങനെ വൻകിട പദ്ധതികളൊക്കെ ആയിട്ട് നമ്മുടെ കാശ്മീരിൽ ജമ്മു കാശ്മീർ സഞ്ചാരികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു തരത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ
1: ടൂറിസത്തിനൊക്കെ വലിയ വികസനം ഉണ്ടായി, വലിയ വളർച്ച ഉണ്ടായ സമയത്തായിരുന്നു ഈ നിർഭാഗ്യവശാൽ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. ഇപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എല്ലാ ദുരന്തങ്ങളും ദുരിതങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു വന്നല്ലേ ഒക്കൂ, എല്ലാ ദുഃഖങ്ങളും എപ്പോഴും പുറത്തു വരണമല്ലോ. അതിനുള്ള വലിയൊരു അവസരമാണ്. ഇപ്പൊ ഇനി നമുക്ക് കൂടുതലായിട്ട് സഞ്ചാരികളൊക്കെ കാശ്മീരിലേക്ക് പോവുകയും അവിടെ സമ്പദ് വ്യവസ്ഥയൊക്കെ കൂടുതൽ ശക്തിപ്പെടുകയും കൂടുതൽ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക്.
0: ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അടച്ചിട്ട 30+ കേന്ദ്രങ്ങൾ തുറന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ടൂറിസം വളരെ
1: അവിടെയൊക്കെ ജീവിത മാർഗമാണ് അവർ അടഞ്ഞിരുന്നത് ഇത്രയും നാൾ. ഇത്രയും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട 100+ ആൾക്കാരുണ്ട്. അവരെല്ലാം അവരുടെ ജീവിതത്തിലൊക്കെ നല്ലൊരു പ്രത്യാശയുടെ വെളിച്ചം കടന്നു.
0: അതുപോലെ സാറ് സന്തോഷമുള്ളൊരു വലിയൊരു കാര്യമാണ് സ്ത്രീ പുരുഷ തുല്യത. ഇന്ത്യയുടെ റാങ്ക് 131 എന്ന് പറയുന്നത്. അപ്പം ലോകത്തിലെ ലോക നിലവാരത്തിൽ ഏറ്റവും പുതിയ ജെൻഡർ അന്തര സൂചികയ്ക്ക് അത് ചെന്നെത്തി നിൽക്കുന്നത് ഇന്ത്യ 131 റാങ്കിലാണ് എത്തി നിൽക്കുന്നത്. അപ്പം ഇന്ത്യയുടെ റാങ്ക് കഴിഞ്ഞ വർഷവും 131 തന്നെ. കുവൈറ്റ്, ഒമാൻ, ഖത്തർ, കസാക്കിസ്ഥാൻ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലെ രാജ്യങ്ങൾ മാത്രമാണ് ലിംഗ സമത്വത്തിൽ ഇന്ത്യയുടെ പിന്നിലാണ് ഇവരൊക്കെ എന്നാണ് പറയുന്നത്.
1: റേഡിയോ സാന്ദ്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ത്രീ പുരുഷ തുല്യത ഇപ്പോഴാണ് വന്നത്, എന്നെ കൂടെ വിളിച്ചിരുത്തിയപ്പോഴാണ്. അല്ലെങ്കിൽ ഇവിടെ സ്ത്രീകളുടെ ആധിപത്യമായിരുന്നു. അതെന്താ പറയാ,
0: ഞങ്ങൾക്ക് ആകെയിലെ കണിക്കൊരാളെന്ന് പറയുന്ന പോലെയാണ്.
1: ഇന്നത്തെ പത്രത്തില് വളരെ ഹൃദയസ്പർശിയായ ഒരു വാർത്തയാണ്, വളരെ ഹൃദയസ്പർശിയായ വാർത്തയാണ്. അതായത് മജിസ്ട്രേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു അമ്മ, യുവതിയായ ഒരു അമ്മ, ആ അമ്മയ്ക്ക് 15 ഒരു മകൻ, ആ മകൻ ഓട്ടിസം ബാധിതനാണ്. ആ സമയത്താണ് ആ അമ്മയ്ക്കൊരു ട്രാൻസ്ഫർ, ഏറ്റവും ദൂരെയുള്ള സ്ഥലത്തേക്ക്, ഏറ്റവും അസൗകര്യമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വന്നു. അപ്പോൾ അത് മാറ്റി കിട്ടാനായിട്ട് മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു, അവർക്ക് അവിടെ പോകേണ്ടി വന്നു. പക്ഷേ ആ സമയത്ത് അവരെന്ത് ചെയ്തു, ഈ മകനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ജോലി രാജിവെച്ചു. ജോലി രാജിവെച്ചതിന് ശേഷമാണ് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ കടന്നു വരുന്നത്. ഡോക്ടർ ചോദിച്ചപ്പോഴാണ്, ഈ കുഞ്ഞിനെ പഠിപ്പിക്കണ്ടേ, ഈ കുഞ്ഞിനെ വളർത്തണ്ടേ, അതിന് മരുന്നൊക്കെ വാങ്ങിക്കണ്ടേ, നിങ്ങൾക്ക് ഈ വരുമാന മാർഗ്ഗം ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും, നിങ്ങൾക്ക് അതിനുള്ള തുക എവിടുന്ന് കിട്ടും, അങ്ങനെ നോക്കുക. അവർക്ക് വീണ്ടും വിചാരമുണ്ടായിട്ട് അവർ തൊട്ടടുത്ത ദിവസം തന്നെ, എനിക്ക് ഇങ്ങനെ തെറ്റിപ്പോയതാണ്, അതുകൊണ്ട് എനിക്ക് തിരിച്ച് ജോലി പ്രവേശിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഒരു മനുഷ്യ പരിഗണന വെച്ച് അപ്പം തന്നെ അപ്രൂവ് ചെയ്യേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനമല്ലേ, മാസങ്ങളോളം നീണ്ടുപോയി. ഒരു ശമ്പളവും ഇല്ല, കുഞ്ഞിനെ വളർത്തുകയും വേണം, ജോലിയും ഇല്ല, ഇങ്ങനത്തെ അവസ്ഥയായി. അപ്പോഴും കോടതിയിൽ പോയപ്പോൾ കോടതി അത് ഇടപെട്ടു. ഗുവാഹാട്ടി ഹൈക്കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു, ഒരമ്മയുടെ ഹൃദയ വികാരമാണ് മുൻകൂർ, അതായത് നടപടിക്രമങ്ങളൊന്നും അല്ല ഇവിടെ നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്

0: കോടതി പറഞ്ഞു അവരെ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കാനായിട്ട് അഡീഷണൽ സിവിൽ ജഡ്ജിയായിട്ട് തന്നെ അവർക്ക് നിയമനം നൽകി എന്നുള്ളൊരു വാർത്ത വളരെയധികം ഒരു ഹൃദയസ്പർശിയായ എപ്പോഴും ആ ഒരു അമ്മയുടെ ഒരു ചിന്തയൊക്കെ ജോലി പോലും ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ജോലി ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ച ശേഷമാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് എങ്ങനെ വളർത്തും പൈസ ഇല്ലാത്ത അതിനുള്ള മാർഗമില്ലാതെ അപ്പൊ വീണ്ടും അവർ ജോലിക്ക് വരാൻ ശ്രമിക്കുന്നു അപ്പൊ ഗവൺമെന്റിന്റെ സംവിധാനം അവർക്കെതിരായിട്ട് നിൽക്കുന്നു പക്ഷേ കോടതി അവിടെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണല്ലോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യമാണ് അപ്പൊ നീതിന്യായ കോടതി ഇടപെട്ടിട്ട് ആ അമ്മയ്ക്ക് തിരിച്ച് ജോലി കിട്ടിയിരിക്കുന്നു
1: സർ ഇപ്പൊ ഈ പറഞ്ഞ വാർത്തകൾ ആയിരക്കണക്കിന് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാര് ജോലിയിൽ നിന്ന് വിരമിക്കുകയും അവർ ലീവ് എടുത്ത് കുട്ടികളെ നോക്കാൻ വേണ്ടി ഇരിക്കുകയും
0: ചെയ്യുന്നവർക്കൊക്കെ
1: ഈ വാർത്ത അതൊരു വലിയ ആശ്വാസകരമായി അവരിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ സർ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ 100 ഒരു നമ്പർ ആണെന്നോ എന്നിങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാല് നമ്മുടെ ജപ്പാനിൽ 100 മുകളിലുള്ളവർ 100,000 എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അന്നേരം നമ്മളിങ്ങനെ ചോദിച്ചു അതൊരു നല്ലൊരു വാർത്തയാണ് 100 ഒരു നമ്പർ ആണോ എന്ന്
0: കേരളത്തിൽ അങ്ങനെ വരും കേട്ടോ
1: അതെ
0: 65% ജനസംഖ്യ മുതിർന്ന പൗരന്മാരാണ് 60 കൂടുതലുള്ളവരാണ് 65% അപ്പൊ ഇന്ത്യയിൽ തിരിച്ചാണ് ഇന്ത്യയിലെ യുവാക്കളാണ് കൂടുതൽ പക്ഷെ കേരളത്തില് നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ട് മെഡിക്കൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒക്കെ വലിയൊരു നേട്ടം കൂടിയാണ് ഈ ആയുസ് നീട്ടി കിട്ടുന്നത്
1: സാർ നല്ലോണം ചിരിക്കുന്നുണ്ട് സാറിന്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി
0: ആയുസ് നീട്ടി കിട്ടുന്ന ആർക്കും ചിരി
1: അപ്പം ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ സാറും
0: അപ്പം
1: നമ്മുടെ നമുക്ക് എല്ലാരും സന്ധ്യക്ക് നമ്മളിങ്ങനെ കറണ്ട് പോകുമ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ എന്താണ് പറയേണ്ടത് ഇനി ഇന്ന് ആരോടാണ് പറയേണ്ടത് ഒന്നിനും ഇത് ഞങ്ങൾ അങ്ങ് സമ്മതിക്കുകയാണെന്ന് കരുതി കുറെ പേര് ഇരിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം സമരമൊക്കെ ഉണ്ട് അപ്പം കമ്പനികളുമായി ചർച്ച തുടർന്ന് KSEB പക്ഷേ പരിഹാരമൊന്നും ആയില്ല എന്നൊരു വാർത്തയുണ്ട് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടി KSEB ഉദ്യോഗസ്ഥർ വൈദ്യുത ഉൽപ്പാദന കമ്പനികളും ഒക്കെ ആയിട്ട് നടത്തിയ ചർച്ചയിൽ ആശാവഹമായ ഒരു
0: പുരോഗതി
1: അടുത്ത മാസങ്ങളിൽ വൈദ്യുതി നൽകാൻ പലരും സന്നദ്ധത അറിയിച്ചെങ്കിലും ഈ മാസത്തെ അടിയന്തര ആവശ്യമൊക്കെ ഒന്ന് പരിഗണിച്ചൂടെ എന്നാണ് KSEB അവരോട് ചോദിക്കുന്നത്
0: സന്ധ്യക്ക് വിളക്ക് കൊളുത്തുക പ്രാർത്ഥിക്കുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പതിവായിരുന്നു അതൊക്കെ ഈ അടുത്ത കാലത്ത് അതെല്ലാം ഇല്ലാതെ എല്ലാവരും TVയുടെ മുമ്പിലായിരുന്നു ഇപ്പൊ കറണ്ട് ഇല്ലാത്ത സമയത്ത് വിളക്ക് കത്തിച്ച് ആൾക്കാർ പ്രാർത്ഥിക്കട്ടെ ആ കൂട്ടത്തിൽ സർക്കാരിനും നല്ല ബുദ്ധി തോന്നട്ടെ പവർ കട്ടൊക്കെ എത്രയും മാറാനായിട്ട്
1: ഇന്ന് ഈ ഒരു ലൈവിൽ ഒരുപാട് വിശേഷങ്ങളാണ് ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചത്
0: പിന്നെ ഒരുപാട് മറുപടി കിട്ടിയോ
1: അതാണ് അത് പറയാൻ വരികയാണ് അപ്പൊ നമ്മുടെ പച്ചക്കറിയിൽ പേര് വരുന്ന ഒരു പക്ഷിയാണ് സിന്ധുമതിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഉത്തരം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതായത് കവിത കടപ്പാക്കട പറഞ്ഞിട്ടുണ്ട് ഉത്തരം പിന്നെ 2-3 പേര് പറഞ്ഞ ഉത്തരമൊന്നും ശരിയല്ല അപ്പം അതിൻ്റെ ഉത്തരം വെള്ളരിപ്രാവ് വെള്ളരി എന്ന് പറഞ്ഞ വെള്ളരിപ്രാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ചോദ്യം അയച്ചു തന്ന സിന്ധുപതിക്ക് ഒത്തിരി താങ്ക് യു ഒപ്പം ഞങ്ങളുടെ കൂടെ ഇന്ന് ലൈവായിട്ട് ഞങ്ങളോടൊപ്പം തന്നെ നിന്ന് ഒരുപാട് ശ്രോതാക്കളുണ്ട് അല്ലേ ചിത്രാമ്മയുണ്ട് നമ്മുടെ സനോജുണ്ട് ബാബുരാജൻ സാറുണ്ട് നമ്മുടെ സനോജ് പറഞ്ഞിരിക്കുന്നു താങ്ക് യു ഓൾ റെജി സാർ ആൻഡ് രജനി മാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ സനോജ് ഇന്ന് ഉത്തരം അയച്ചിട്ടില്ല സനോജാണ് ഇങ്ങനെ ഉത്തരത്തിന് മുന്നിൽ നിൽക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ ആ തിരക്കുകളൊക്കെ ഞങ്ങൾ പരിഗണിക്കുന്നു ഞങ്ങളെയും പരിഗണിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ലൈവ് വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ് നല്ല ഒരുപാട് പാട്ടുകളൊക്കെ വെച്ച് തന്നെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് റിജി സാറും ഞാനും ദേ വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ് അപ്പം സാർ നമ്മുടെ ശ്രോതാക്കൾക്കായി എന്താണ്
0: ഇന്ന് വളരെ നല്ല അനുഭവമായിരുന്നു ഞാൻ കുറച്ചധികം നാളിന് ശേഷമാണ് പിന്നെ ലൈവിൽ പങ്കെടുക്കുന്നത് റേഡിയോ സാന്ത്വനത്തിനോട് വളരെയധികം നന്ദിയുണ്ട് ക്ഷണിച്ചതിനകത്ത് അങ്ങനെ അവസരം തന്നാൽ നന്ദിയുണ്ട് ശ്രോതാക്കളുമായിട്ടൊക്കെ സംവദിക്കാൻ സാധിച്ചതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട് രജനിയും ഹരിപ്രസാദും വളരെ നല്ല രീതിയിൽ സഹകരിച്ചതിനോട് നിങ്ങളോടും നന്ദി
1: താങ്ക് യു സർ അപ്പം നമ്മുടെ ഇന്ന് വൈൻഡപ്പ് സെക്ഷനാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കെല്ലാം നല്ലൊരു ദിവസം ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടുകൊണ്ടേയിരിക്കുമോ റേഡിയോ സാന്ത്വനം 90.4 FM

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: സലീം ചെറുവാടി, തിരുവിട രാജഗോപാൽ എന്നിവർ വരികളെഴുതി, ബെൻ ഇ മോഹൻ ഈണം നൽകി, റിജിനസ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും.

0: കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ. വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി കെഎസ്ഇബി ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യത്തോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: दुनिया में जहां भी सेमीकंडक्टर इकोसिस्टम बने हैं वहां ये पूरा इकोसिस्टम दशकों की मेहनत के बाद तैयार हुई है. लेकिन भारत ने आपके सहयोग से चिप डिजाइन हो, मैन्युफैक्चरिंग हो, इक्विपमेंट मैन्युफैक्चरिंग, मटेरियल इकोसिस्टम, टेस्टिंग कैपेबिलिटी हो, इन सभी पर एक साथ काम किया और सफलता हासिल करके दिखाई है.
0: ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വളരുകയാണെന്നും നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ സഹകരണം, നിക്ഷേപം, നൂതനാശയങ്ങൾ, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് മൂന്ന് ദിവസം നീളുന്ന സമ്മേളനം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: നാളെ ഉച്ചയ്ക്ക് 1:30 മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. കോൺക്ലേവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ടെത്തി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു.
0: NIT കാലിക്കറ്റിൽ നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MD വത്സമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലെത്തി. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമങ്ങൾ പാലിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിരുന്നെന്നും മന്ത്രി ആരോപിച്ചു. റെയ്ഡിനിടെ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. പ്രതിസന്ധിക്ക് അയവില്ലെന്നും ചർച്ചകൾ തുടരുകയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. ഇന്നലെയും വൈദ്യുത ഉപയോഗം ഉയർന്ന നിലയിലായിരുന്നുവെന്ന് KCB അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ ഇന്നലെ 900 മെഗാവാട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിന സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ശിക്ഷാവിധി ഉച്ചയോടെ പ്രസ്താവിക്കും. ഔദ്യോഗിക കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാസങ്കൽപ്പ് അഭിയാൻ

0: ഘടിപ്പിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്ര സേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76 ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കുന്നു. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാനും ഇന്ന് തുടക്കമായി. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. പരിപാടിയുടെ ഭാഗമായി ക്ഷേമ സേവന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ BJP ദേശീയ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദേശമായ ഗുജറാത്തിലെ വഡ്നഗറിൽ നടക്കുന്ന മഹാആരതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് പദയാത്രയും വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് ബൈക്ക് റാലിയും ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിലെ പരിപാടി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ച 25 വർഷത്തിനിടെ രാഷ്ട്രനിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രപതി മുർമു പ്രശംസിച്ചു. മോദിയുടെ ദാർശനിക നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ BJP പ്രവർത്തകർ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി. വടക്കേനടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ പായസ വിതരണമുണ്ടായിരുന്നു. വി മുരളീധരൻ MLA പങ്കെടുത്തു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം December 31 പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രവൃത്തി പുരോഗതി ജില്ലാ കളക്ടർ PE വിഷ്ണുരാജ് വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ആനമതിലിനോട് ചേർന്ന് വരുന്ന ജണ്ടകൾ മാറ്റുന്നതിനും പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് RRT നിരീക്ഷണം ശക്തമാക്കണം. ആറളം മേഖലയിലെ സോളാർ ഫെൻസിംഗിലേക്കുള്ള വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് അനർട്ടിനെ ചുമതലപ്പെടുത്തി. 6 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കിയതായും ബാക്കിയുള്ള 3 കിലോമീറ്ററിൽ പ്രവൃത്തി പുരോഗമിക്കുന്നതായും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് കടുത്ത ചൂടിന് ആശ്വാസമായി മഴ വരുന്നു. ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെയും കുറിച്ച് മോശമായി സംസാരിക്കാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു KG മാരാരെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വ്യക്തികളെ കണ്ടെത്തുക പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ സ്മരണയ്ക്കായി
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.

0: പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
1: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
0: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു.

0: സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള പിഎം വിശ്വകർമ്മ പദ്ധതി 3 വർഷം പൂർത്തിയാക്കുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ യുഎൻ സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ അതിവേഗം വികസിക്കുന്നതായും ഇത് നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയുടെ ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഭാരത് കീ ക്വാർട്ടർലി GDP റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭീ ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹൈ ഓർ ഇസി ദർമാൻ जापान की क्रेडिट रेटिंग एजेंसी ने भारत की सॉवरेन रेटिंग में सुधार किया है, अपग्रेड किया है और ये भी 3 दशक के बाद करीब 35 साल के बाद हुआ है.
0: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600-ൽ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്നതാണ് സെമികോൺ ഇന്ത്യയുടെ ഇത്തവണത്തെ പ്രമേയം. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കം. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിച്ചു. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76 ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തെലങ്കാനയിലെത്തി. തെലങ്കാന ഗവർണർ ശിവ് പ്രതാപ് ശുക്ല ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. സെക്കന്ദരാബാദിൽ നടക്കുന്ന ഹൈദരാബാദ് വിമോചന ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. അമേരിക്കയിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ അൽ ഖ്വയ്ദയും പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരതാവളങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും ഇന്ത്യ പരാമർശിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ സംസാരിക്കവെ യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഭീകരർക്കെതിരെ മാത്രമല്ല അവരെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്റ്റെംസെൽ ചികിത്സയുടെ നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. നിലവിൽ അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ട രോഗാവസ്ഥകൾക്ക് മാത്രമേ സാധാരണ ക്ലിനിക്കൽ ചികിത്സയുടെ ഭാഗമായി സ്റ്റെംസെൽ ചികിത്സ അനുവദിക്കൂ എന്ന് മന്ത്രാലയം ആവർത്തിച്ചു. ഓട്ടിസം ചികിത്സയ്ക്കായി ഏതുതരം സ്റ്റെംസെൽ ഉപയോഗിക്കുന്നതും അംഗീകൃത ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ചകൾ നയിക്കും. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
3: 13,000 കോടി രൂപ ചെലവിൽ 2027-28 കാലയളവ് വരെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. സ്റ്റൈഫൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവ പദ്ധതിയിലൂടെ നൽകി വരുന്നു. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം വഴി ഇതുവരെ ഏകദേശം 24.5 ലക്ഷം വിശ്വകർമ്മജർക്ക് അടിസ്ഥാന നൈപുണ്യ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. വായ്പാ പദ്ധതിക്ക് കീഴിൽ 6 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും നൽകിയിട്ടുണ്ട്. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വിപുലമായ പരിപാടികൾ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ന്യൂഡൽഹിയിലെ ആകാശവാണി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ന്യൂസ് എസ് സുബ്രഹ്മണ്യനും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യവ്യാപകമായി ഇന്നു മുതൽ അടുത്ത മാസം 2 വരെ ആചരിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രതിജ്ഞയെടുത്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ 2 ഭീകരരെ വധിച്ചു. രഹസ്യവിവരത്തെ തുടർന്ന് ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. രാജ്യത്ത് ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരും. വൈകിയുള്ള ജനനമരണ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ കർശനമാക്കുന്ന വ്യവസ്ഥകളാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായൺ അറിയിച്ചു. പാർലമെന്റിന്റെ 2 സഭകളും പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് കഴിഞ്ഞ മാസമാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത്. ജനന മരണ രജിസ്ട്രേഷനിലെ കാലതാമസം ഒഴിവാക്കുകയും കൃത്യസമയത്ത് രജിസ്ട്രേഷൻ നടത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് നിയമത്തിന്റെ ലക്ഷ്യം. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ നിരവധി ലോക നേതാക്കൾക്ക് അസുഖം ബാധിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് അദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതന ആശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ.
4: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
6: പാറു, നീ അറിഞ്ഞോ
5: ഹരി പുതിയ കാ

0: അങ്ങനെ
1: അതെയോ, വല്ല ലോട്ടറി അടിച്ച് കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
4: കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് സെപ്റ്റംബർ 17 ലോകാരോഗ്യ സംഘടന WHO സ്ഥാപിച്ച ഔദ്യോഗിക ആഗോള പൊതുജനാരോഗ്യ പ്രചാരണമായ ലോക രോഗി സുരക്ഷാ ദിനമായി ആഗോളതലത്തിൽ ആചരിക്കുന്നു. ആരോഗ്യ സംരക്ഷണ ക്രമീകരണങ്ങളിലെ ഒഴിവാക്കാവുന്ന രോഗി ഉപദ്രവങ്ങളുടെയും മെഡിക്കൽ പിശകുകളുടെയും വ്യാപ്തിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധം ഈ ദിനം വളർത്തുന്നു. മരുന്നുകളിലെ പിഴവുകൾ, ശസ്ത്രക്രിയാ അപകടങ്ങൾ, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അണുബാധകൾ എന്നിവ തടയുന്നതിന് വ്യവസ്ഥാപരമായ മാറ്റങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ, മികച്ച ആശയവിനിമയം എന്നിവ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ലോകമെമ്പാടും വൈദ്യചികിത്സ സുരക്ഷിതമാക്കുന്നതിന് രോഗികൾ, കുടുംബങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, നയരൂപകർത്താക്കൾ എന്നിവരെ ഇത് ഒന്നിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Kumani, Rukumani, Akkapakka, Yenta Shatta, Kadu Rendu, Kusundari.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: ഇന്ത്യൻ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും എന്ന വിഷയത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള ഈ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നതുപോലെയാണ് രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനു വേണ്ടി ഭരണഘടനാ ദത്തമായ അധികാരങ്ങളോടും ഉത്തരവാദിത്തങ്ങളോടും കൂടി ഭരണഘടനാ നിർദ്ദേശപ്രകാരം സ്ഥാപിതമായിട്ടുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളെയും അധികാരികളെയുമാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നറിയപ്പെടുന്നത്. രാജ്യം ഭരണഘടനയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിന് ഈ സ്ഥാപനങ്ങൾ സുപ്രധാനമായ പങ്കു വഹിക്കുന്നു. അവയുടെ ഘടന, അധികാരങ്ങൾ, പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാന ഭരണഘടനാ സ്ഥാപനങ്ങൾ: ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, GST കൗൺസിൽ അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്സ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്,

ബാക്വേഡ് ക്ലാസ്സസ്, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, സംസ്ഥാനങ്ങളിലെ അഡ്വക്കേറ്റ് ജനറൽമാർ, ഇതൊക്കെയും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഈ ഓരോ ഭരണഘടനാ സ്ഥാപനത്തിനും ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകളിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഘടനയും പ്രത്യേക അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ പ്രതിപാദ്യത്തിൽ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നതിനായി ഭരണഘടന സ്ഥാപിച്ച സ്വതന്ത്രമായ സ്ഥാപനമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേപോലെ ബാധകമായതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നാഷണൽ ബോഡി ആയാണ് പരിഗണിക്കപ്പെടുന്നത്. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പുകളുടെയും ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പുകളുടെയും ഉത്തരവാദിത്തം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി ഓരോ സംസ്ഥാനത്തും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രധാന ഭരണഘടനാ വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം രൂപീകരിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഘടന, അംഗങ്ങളുടെ നിയമനവും സേവന നിബന്ധനകളും കമ്മീഷന്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയും ഭരണഘടനയിൽ വിശദമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ കമ്മീഷണറും രാഷ്ട്രപതി നിശ്ചയിക്കുന്നതിനനുസരിച്ചുള്ള ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടാകും. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും മറ്റു കമ്മീഷണർമാരുടെയും നിയമനം രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. ഒന്നിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിക്കും. ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നതിനായി കമ്മീഷനുമായി കൂടിയാലോചിച്ച ശേഷം റീജിയണൽ കമ്മീഷണർമാരെ നിയമിക്കാനും ഭരണഘടന അനുവാദം നൽകുന്നു. നിലവിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നീ മൂന്നംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരുടെ നിയമനം നടത്തപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നീ മൂന്നംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവരുടെ നിയമനം നടത്തിയിരുന്നത്. ഇപ്പോൾ ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷമാണ്. പാർലമെന്റിലെ 2 സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ കഴിയൂ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും പൊതുവെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ആദ്യത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങൾ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് പ്രകാരം പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങളുടെ ഭൂപരിധി നിശ്ചയിക്കുക, വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുകയും അവ പുനരവലോകനം നടത്തുകയും ചെയ്ത് എല്ലാ യോഗ്യരായ വോട്ടർമാരെയും രജിസ്റ്റർ ചെയ്യുക, തെരഞ്ഞെടുപ്പിന്റെ തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക, രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും അവയ്ക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുക, മാതൃകാ പെരുമാറ്റച്ചട്ടം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിശ്ചയിക്കുക, റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളുടെ പ്രചരണത്തിനുള്ള പട്ടിക തയ്യാറാക്കുക, ക്രമക്കേട് ബൂത്ത് പിടുത്തം തുടങ്ങിയ അക്രമങ്ങൾ ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക, രാഷ്ട്രപതിയോടോ അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർമാരോടോ അഭ്യർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ ജീവനക്കാരെ നിയമിക്കുക, രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുകയും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യുക, രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പിനായി രജിസ്റ്റർ ചെയ്യുകയും അവയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ

0: അടിസ്ഥാനത്തിൽ ദേശീയം അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികളുടെ പദവി നൽകുക, ഇതെല്ലാം ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസിൽ വരുന്നതാണ്. രണ്ടാമതായി അഡ്വൈസറി ഫംഗ്ഷനുകളാണ് ഈ കമ്മീഷൻ നിർവഹിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ രാഷ്ട്രപതി ഉപദേശിക്കുക, സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ ഗവർണർക്ക് ഉപദേശം നൽകുക, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതിനുള്ള തർക്കങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്ന വിഷയങ്ങളിലുള്ള തർക്കങ്ങളിലും തീരുമാനമെടുക്കാൻ ഉള്ള അധികാരവും കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും ജില്ലാ റിട്ടേണിംഗ് ഓഫീസർമാരും ബൂത്ത് തലത്തിൽ നിയമിക്കപ്പെടുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരും ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വിധിന്യായമാണ് അനൂപ് ബർണ്വാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ 2023 ഇലക്ഷൻ കമ്മീഷന്റെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷതയും ഉറപ്പാക്കാൻ സുപ്രീം കോടതി ചില പ്രധാന നിർദ്ദേശങ്ങൾ നൽകി. അതിൽ മുഖ്യ നിർദ്ദേശം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, മറ്റ് കമ്മീഷണർമാർ എന്നിവരുടെ നിയമനം പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന 3 സമിതിയുടെ ശുപാർശ പ്രകാരം നടത്തണം. രണ്ടാമത്തെ നിർദ്ദേശം, മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നീക്കം ചെയ്യുന്നതിനോട് തുല്യമായിരിക്കണം. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനമായ രീതിയിലും ആയിരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ശുപാർശയ്ക്ക് വിധേയമായി നീക്കം ചെയ്യാം. രണ്ടാമത്തെ പ്രധാന നിർദ്ദേശം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്ന അതേ മാർഗത്തിലൂടെ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യാവൂ എന്നാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രധാന ഭരണഘടനാ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായ 15 ആർട്ടിക്കിൾ 324 മുതൽ 29 വരെയുള്ള അനുച്ഛേദങ്ങളിലായാണ് പ്രധാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 325 പറയുന്നത് മതം, വംശം, ജാതി, ലിംഗം എന്നിവയെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് ആരെയും ഒഴിവാക്കി കൂടാ എന്നതാണ്. ജനപ്രതിനിധി സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി നടത്തണം എന്നനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 327 അനുസരിച്ച് പാർലമെന്റിന്റെ ഇരു സഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നിർണയിക്കുന്നതിന് പാർലമെന്റിന് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 328 അനുസരിച്ച് സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ സംസ്ഥാന നിയമസഭകൾക്ക് നിർണയിക്കുന്നതിനുള്ള അധികാരം നൽകുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതികളുടെ ഇടപെടലിന് വിലക്ക് കൽപ്പിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 329. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 327 പ്രകാരം പാസാക്കിയ 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 327 പ്രകാരം പാസാക്കിയ 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ജനാധിപത്യത്തിന്റെ ശക്ത ശക്തമായ കാവലാളായി നിലകൊള്ളുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധി ഉറപ്പാക്കുകയും ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ സിദ്ധാന്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾക്കായി അത് സമർപ്പിതമായ പ്രവർത്തനം നടത്തിവരുന്നു. ഈ പ്രതിപാദ്യം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ശരത്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനി. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: കാറു നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെ കാണും സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് സെപ്റ്റംബർ 17 ലോകാരോഗ്യ സംഘടന WHO സ്ഥാപിച്ച ഔദ്യോഗിക ആഗോള പൊതുജനാരോഗ്യ പ്രചാരണമായ ലോക രോഗി സുരക്ഷാ ദിനമായി ആഗോളതലത്തിൽ ആചരിക്കുന്നു. ആരോഗ്യ സംരക്ഷണ ക്രമീകരണങ്ങളിലെ ഒഴിവാക്കാവുന്ന രോഗി ഉപദ്രവങ്ങളുടെയും മെഡിക്കൽ പിശകുകളുടെയും വ്യാപ്തിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധം ഈ ദിനം വളർത്തുന്നു. മരുന്നുകളിലെ പിഴവുകൾ, ശസ്ത്രക്രിയാ അപകടങ്ങൾ, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അണുബാധകൾ എന്നിവ തടയുന്നതിന് വ്യവസ്ഥാപരമായ മാറ്റങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ, മികച്ച ആശയവിനിമയം എന്നിവ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ലോകമെമ്പാടും വൈദ്യചികിത്സ സുരക്ഷിതമാക്കുന്നതിന് രോഗികൾ, കുടുംബങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, നയരൂപകർത്താക്കൾ എന്നിവരെ ഇത് ഒന്നിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

നീണ്ട കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: 5 കല്ലുമൂട്, കൊല്ലം.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
6: ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
7: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ഏതോ ഒരു സ്വപ്നം. 1978 പുറത്തിറങ്ങിയ ഈ മലയാള ചലച്ചിത്രത്തിന്റെ കഥ പ്രശസ്ത നോവലിസ്റ്റായ കെ സുരേന്ദ്രന്റെ ഭിക്ഷാന്തേഹി എന്ന ജനപ്രിയ നോവലിനെ അടിസ്ഥാനമാക്കിയാണ്. തിരക്കഥാ സംഭാഷണം ശ്രീകുമാരൻ തമ്പി, സംവിധാനവും നിർമ്മാണവും അദ്ദേഹം തന്നെ. സുകുമാരൻ, ഷീല, ജയൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾക്ക് സലിൽ ചൗധരിയാണ് ഈണം നൽകിയിരിക്കുന്നത്. ദാസേട്ടൻ പാടിയ ആ മനോഹര ഗാനത്തിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: കിങ്ങിണി എ എൻ തമ്പി സംവിധാനം ചെയ്ത് ആർ പവിത്രന്റെ രചനയിൽ 1992 പുറത്തിറങ്ങിയ ഒരു മലയാള നാടക ചലച്ചിത്രമാണ് കിങ്ങിണി. പ്രേംകുമാർ, രഞ്ജിനി, കമൽ റോയ് എന്നിവർ അഭിനയിക്കുന്നു. കൂടാതെ ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു, കുഞ്ചൻ എന്നിവരുടെ മികച്ച പ്രകടനവും പ്രാധാന്യമർഹിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നമുള്ള മഹേഷ് എന്ന മനുഷ്യനെ സഹായിക്കാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള വെല്ലുവിളികളെ മറികടക്കാനും ശ്രമിക്കുന്ന നന്ദിനി എന്ന യുവതിയെയാണ് കഥ പിന്തുടരുന്നത്. തങ്കപ്പൻ നായർ എഴുതിയ മനോഹര വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം നൽകിയിരിക്കുന്നു. മധ്യമാവധി രാഗത്തിലുള്ള ഈ ഗാനം പാടിയിരിക്കുന്നത് KJ യേശുദാസാണ്.

0: Now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. സ്ഫടികം 1995 പുറത്തിറങ്ങിയ മലയാള ക്ലാസിക് ചിത്രമായ സ്ഫടികം ഭദ്രൻ എഴുതി സംവിധാനം ചെയ്തു. രാജേന്ദ്ര ബാബുവാണ് സംഭാഷണം എഴുതിയത്. ആടുതോമ എന്നറിയപ്പെടുന്ന തോമസ് ചാക്കോയുടെയും തന്റെ കർക്കശക്കാരനായ അച്ഛൻ ചാക്കോ മാസ്റ്ററുമായുള്ള വിഷലിപ്തവും ആഴത്തിൽ തകർന്നതുമായ ബന്ധത്തിന്റെയും കഥ പറയുന്ന ഒരു ക്ലാസിക് മലയാള ആക്ഷൻ ഡ്രാമ ചിത്രമാണ് സ്ഫടികം. ആടുതോമയായി മോഹൻലാൽ, ചാക്കോ മാഷായി തിലകൻ, കൂടാതെ ഉർവശി, സ്ഫടികം ജോർജ് തുടങ്ങിയവരും. മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മോഹൻലാൽ കരസ്ഥമാണ്.

കരസ്ഥമാക്കി. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നീ ഫിലിംഫെയർ അവാർഡുകളും സ്ഫടികത്തിന് ലഭിച്ചു. ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ മികച്ച ഈണം, കെ എസ് ചിത്രയുടെ മികച്ച ആലാപനം.

0: ജീവിതത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: 1986 പ്രദർശനത്തിനെത്തിയ ചലച്ചിത്രമായിരുന്നു യുവജനോത്സവം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം ശ്രീകുമാരൻ തമ്പി സർ, മോഹൻലാൽ, ഉർവശി, സുരേഷ് ഗോപി, മേനക തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ. 1965 ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു.

അഭിനയിച്ച സുരേഷ് ഗോപി ഈ ചിത്രത്തിലൂടെയാണ് പിന്നീട് ചലച്ചിത്ര രംഗത്ത് എത്തുന്നത്. ഇതിലെ ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പി സാറിന്റെ തൂലികയിൽ പിറന്നവയാണ്. രവീന്ദ്രസംഗീതം, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഗാനം, മലയാളത്തിൽ ആദ്യമായി സിന്തസൈസർ ഉപയോഗിച്ച ഗാനം, നിത്യഹരിത പ്രണയ യുഗ്മഗാനം, ഇതിലെ ഓടക്കുഴൽ ഈണം ഹൃദയഹാരി തന്നെ, ദാസേട്ടന്റെയും എസ് പി ശൈലജയുടെയും മനോഹരമായ ആലാപനം,

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് 1983 തിയേറ്ററുകളിലെത്തിയ ചിത്രം, ഫാസിലിന്റെ രചനയും സംവിധാനവും ഭരത് ഗോപി, മോഹൻലാൽ, ശാലിനി, സംഗീത നായിക്, പൂർണിമ ജയറാം എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. സിനിമയുടെ പേര് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്നായിരുന്നുവെങ്കിലും സിനിമയുടെ പോസ്റ്റർ അടിച്ചപ്പോൾ പേര് മാറി അച്ചടിച്ചു. പേര് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന് അച്ചടിച്ചു വന്നു. പോസ്റ്ററിൽ വന്ന മാമാട്ടിക്കുട്ടിയമ്മ എന്ന പേര് ചലച്ചിത്രത്തിലുള്ള മാമാട്ടുക്കുട്ടിയമ്മ എന്ന പേരിനേക്കാൾ പ്രശസ്തമാവുകയും ചെയ്തു. ബേബി ശാലിനിയുടെ ആദ്യ ചിത്രം, ബിച്ചു തിരുമല സാറിന്റെ മനോഹരമായ വരികൾ, ജെറി അമൽദേവ് എന്ന മഹാനായ സംഗീത സംവിധായകന്റെ ഈണം, കെ എസ് ചിത്രയുടെ അതിസുന്ദരമായ ആലാപനം, ചിത്രചേച്ചിയുടെ കരിയർ മാറ്റിമറിച്ച സോങ്,

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺ.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
8: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. വള്ളിക്കീഴ് ഗവൺമെന്റ് HSS-ൽ HST മലയാളം ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 9:00 AM നടക്കും. ലോക ഓസോൺ ദിനത്തോട് അനുബന്ധിച്ച് TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ സുവോളജി വിഭാഗവും ഭൂമിത്ര സേനാ ക്ലബ്ബും ചേർന്ന് ഓസോൺ പാളിയെ സംരക്ഷിക്കാനുള്ള പോംവഴി എന്ന വിഷയത്തിൽ വിഷയാവതരണം സംഘടിപ്പിച്ചു. TKM പബ്ലിക് സ്കൂൾ, SN സെൻട്രൽ സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്കും പങ്കെടുത്തവർക്കും ക്യാഷ് അവാർഡ്, സർട്ടിഫിക്കറ്റ്, മൊമെന്റോ എന്നിവ നൽകി. 1983 June 15 ശക്തികുളങ്ങര ബോട്ട് അപകടത്തെ ആധാരമാക്കി ദീപാജിത് രചിച്ച സ്ഥിതി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പാതുകാപ്പ് എന്ന നോവൽ മന്ത്രി ഷിബു ബേബി ജോൺ പ്രകാശനം ചെയ്തു. പ്രൊഫസർ ജോസഫ് ആന്റണി പുസ്തകം ഏറ്റുവാങ്ങി. എഡ്വിൻ നസ്രത്ത് അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ജവഹർ നവോദയ വിദ്യാലയത്തിലെ അടുത്ത അധ്യയന വർഷത്തെ 9-11 ക്ലാസുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി September 30. വിശദവിവരങ്ങൾക്ക് 0474-29-64-3-9 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474-29-64-3-9. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ കെടെക് സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം ഇന്നു മുതൽ നടത്തും. മങ്ങാടി സർക്കാർ ഹൈസ്കൂളിൽ ഒഴിവുള്ള യു പി വിഭാഗം അധ്യാപക തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. നെടുമ്പന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുള്ള 45 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. സെപ്റ്റംബർ 23 ഉച്ചയ്ക്ക് 2 നെടുമ്പന സാമൂഹിക ആരോഗ്യ കേന്ദ്രം, നെടുമ്പന വെളിച്ചിക്കാല പി ഒ, കൊല്ലം 691573 വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് 8921667102 എന്ന നമ്പറിലോ 0474259559 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഓച്ചിറ സർക്കാർ ITI ട്രാഫ്റ്റ്സ്മാൻ ട്രേഡുകളിലേക്ക് സീറ്റ് ഒഴിവ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 8113052260 നമ്പർ ഒരിക്കൽ കൂടി 8113052260. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025-26 ജനുവരി സെക്ഷൻ 7 ബാച്ച് 4 വർഷ ബിരുദം, 3 വർഷ ബിരുദം, ബിരുദാനന്തര ബിരുദം പ്രോഗ്രാമുകളിലെ 2 സെമസ്റ്റർ പഠിതാക്കൾക്കും സെപ്റ്റംബർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചു. പിഴയില്ലാതെ സെപ്റ്റംബർ 30 വരെയും 100 പിഴയോടുകൂടി ഒക്ടോബർ 2 മുതൽ 6 വരെയും 200 സൂപ്പർ ഫൈനോടുകൂടി 8 മുതൽ 12 വരെയും രജിസ്റ്റർ ചെയ്യാം. Under-23 പെൺകുട്ടികളുടെ ജില്ലാ ക്രിക്കറ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽസ് സെപ്റ്റംബർ 20 രാവിലെ 9 തൃക്കണ്ണമംഗൽ SKV HSS നടത്തും. 2003 സെപ്റ്റംബർ 1 ശേഷം ജനിച്ചവർക്ക് പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 8943785020 എന്ന നമ്പറിലോ 9544594579 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. എഴുകോൺ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം ഇൻസ്ട്രക്ടർ ഒഴിവ്. അഭിമുഖം സെപ്റ്റംബർ 22 രാവിലെ 10 മണിക്ക്. വിശദവിവരങ്ങൾക്ക് 0474248068 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474248468. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട.

0: എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷീൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനി. ഇന്ന് സെപ്റ്റംബർ 17 ലോകാരോഗ്യ സംഘടന WHO സ്ഥാപിച്ച ഔദ്യോഗിക ആഗോള പൊതുജനാരോഗ്യ പ്രചാരണമായ ലോക രോഗി സുരക്ഷാ ദിനമായി ആഗോളതലത്തിൽ ആചരിക്കുന്നു. ആരോഗ്യ സംരക്ഷണ ക്രമീകരണങ്ങളിലെ ഒഴിവാക്കാവുന്ന രോഗി ഉപദ്രവങ്ങളുടെയും മെഡിക്കൽ പിശകുകളുടെയും വ്യാപ്തിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധം ഈ ദിനം വളർത്തുന്നു. മരുന്നുകളിലെ പിഴവുകൾ, ശസ്ത്രക്രിയാ അപകടങ്ങൾ, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അണുബാധകൾ എന്നിവ തടയുന്നതിന് വ്യവസ്ഥാപരമായ മാറ്റങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ, മികച്ച ആശയവിനിമയം എന്നിവ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ലോകമെമ്പാടും വൈദ്യചികിത്സ സുരക്ഷിതമാക്കുന്നതിന് രോഗികൾ, കുടുംബങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, നയരൂപകർത്താക്കൾ എന്നിവരെ ഇത് ഉന്നിപ്പിക്കുന്നു.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
9: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 17. കേരളത്തിൽ ടെലിഫോൺ മൊബൈൽ സേവനം ആരംഭിച്ചതും സയാമിസ് ഇരട്ട

0: ആദ്യമായി ശസ്ത്രക്രിയ വഴി വേർതിരിച്ചതും സർദാർ സരോവർ അണക്കെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 17. സെപ്റ്റംബർ 17 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 17. കേരളത്തിൽ ടെലിഫോൺ മൊബൈൽ സേവനം ആരംഭിച്ചത് 1953 സെപ്റ്റംബർ 17. സയാമീസ് ഇരട്ടകളെ ആദ്യമായി ശസ്ത്രക്രിയ വഴി വേർതിരിച്ചത് 1966 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. കരോലിനും കാതറിനും ആയിരുന്നു ആ കുട്ടികൾ. US ലോസിയാനയിലായിരുന്നു അവർ ജനിച്ചത്. ഈജിപ്തും ഇസ്രായേലും ക്യാമ്പ് ഡേവിഡ് കരാറിൽ ഒപ്പുവെച്ചത് 1966 സെപ്റ്റംബർ 17. ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാറായിരുന്നു ക്യാമ്പ് ഡേവിഡ് കരാർ. ജവഹർലാൽ നെഹ്റു തറക്കല്ലിട്ട ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 2017 സെപ്റ്റംബർ 17. തന്റെ ജന്മദിനമായ സെപ്റ്റംബർ 17 ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദി 2014 മുതൽ സ്വതന്ത്ര തലമുറയിലെ ആദ്യ പ്രധാനമന്ത്രി. ദീർഘകാലയളവിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് ഇന്ന്. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിൽ വഡ്നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. തന്റെ നാലാമത്തെയും അവസാനത്തേതുമായ പര്യവേക്ഷണ യാത്രയിൽ ക്രിസ്റ്റഫർ കൊളംബസ് കോസ്റ്റാറിക്കയിൽ എത്തിയത് 1502 സെപ്റ്റംബർ 17. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഡാനിഷ് ജൂതന്മാരെ നാടുകടത്താൻ ഹിറ്റ്ലർ ഉത്തരവിട്ടത് 1943 സെപ്റ്റംബർ 17. നാട്ടുരാജ്യമായിരുന്ന ഹൈദരാബാദിനെ ഇന്ത്യയുമായി ലയിപ്പിച്ചത് 1948 സെപ്റ്റംബർ 17. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം DMK സ്ഥാപിതമായത് 1949 സെപ്റ്റംബർ 17. ഇന്ത്യൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ രൂപീകരിച്ചത് 1956 സെപ്റ്റംബർ 17.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

0: ഉയർന്ന വിദുസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ യസ്യാം തം ന വിദുസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം.
1: ഈ കഥകളിക്ക് ഒക്കെ ചിട്ടകളുണ്ട്, കേട്ടില്ലേ? മുദ്രകൾ ഇത്ര എണ്ണം, വേഷങ്ങൾ, കത്തിയും താടിയും ഒക്കെ ആയിട്ട് ഇത്ര വേഷങ്ങൾ, അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, കേട്ടില്ലേ? ഇങ്ങനെ എല്ലാ കാര്യത്തിലും ചിട്ട വെച്ച ശേഷം അതിന്നാണ് അവര് ഒരു കഥകളിയുടെ വിസ്തൃത ലോകം സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ദുര്യോധന വധം കഥകളി അങ്ങടെ അവതരിപ്പിക്കുമ്പോ ചിലപ്പോ ചൂതുകളി തൊട്ട് തുടങ്ങും. കളിക്കാര് അവരെ പഠിച്ച ചിട്ടയിലും അവര് നിശ്ചയിക്കപ്പെട്ട വേഷങ്ങൾ അണിഞ്ഞിട്ടേ ചെയ്യുള്ളൂ, കേട്ടില്ലേ? മുദ്രകൾ കാണിക്കുന്നതാണെങ്കിൽ അതില് പറയാത്ത ഒരു മുദ്രയും പുതുതായിട്ട് കാണിക്കില്ല. ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നാ, പക്ഷെ അത് വെച്ച് അവര് കഥാലോകത്തെ അങ്ങോട്ട് വിടർത്തുന്നു. അതിനിടയ്ക്ക് കൃഷ്ണൻ ദൂതിന് പോവാൻ പുറപ്പെടുന്നു, അപ്പോഴേക്ക് പാഞ്ചാലി ഇങ്ങ് വന്നിട്ട് പാഞ്ചാലിയുടെ ഒരു ദൈന്യപ്രകടനമുണ്ട്. ഈ കാലിന്റെ പെരുവിരൽ നിന്ന് പാഞ്ചാലി കരയാൻ തുടങ്ങും, എന്നിട്ട് ഇങ്ങനെ ദുര്യോധന വധം കഥകളിയിൽ ദുര്യോധനെ കൊല്ലില്ല, ദുശാസന വധത്തോടെ അവസാനിപ്പിക്കുന്നു. പറയും ചിട്ട ഇതുപോലെ അടിസ്ഥാനപരമായിട്ട് നമ്മളിങ്ങനെ ഈ കാലത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ തീരില്ല. എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ ഒരു ദുഃഖ ജീവിതം വേറെ ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നിങ്ങനെയൊക്കെ നമ്മൾ വർണ്ണിക്കുന്നുണ്ടെങ്കിലും ശരി, ഇനിയോ മഹത്തായ ഒരുപാട് ജീവിതാനുഭവങ്ങളാണ് എനിക്ക് വന്നു ചേർന്നിട്ടുള്ളത്. എന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ മണിക്കൂറുകൾ പറയാനുണ്ട് എന്നിങ്ങനെയൊക്കെ വിസ്തരി, പക്ഷേ ഇത്രയൊക്കെ തന്നെ നടക്കുള്ളൂ എന്ന് പറയും. എന്തൊക്കെയാണ്? സ്ഥിതി, നാശ, ക്രിയ, ഫല, ഉപഭോഗ, ലക്ഷണം, വിക്രിയ, ഇത്രയൊക്കെ വിക്രിയാസ് തന്നെ ഉള്ളൂ. പരമദുഃഖി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി വലിയ നേട്ടങ്ങളൊക്കെ വരിച്ച് അവാർഡുകളൊക്കെ നേടിയെടുത്ത് ചിലരെ കുറിച്ചൊക്കെ പറയില്ലേ, ആളൊരു വ്യക്തിയല്ല, ഒരു സംഭവമല്ല, ഒരു പ്രസ്ഥാനമാണ്. എന്തൊക്കെ ആയാലും ശരി, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് പറയുക. സ്ഥിതി, നാശ, ക്രിയ, ഫല, ഉപഭോഗ, ലക്ഷണം, വിക്രിയ, ഇത്രയേ ഉള്ളൂ വിക്രിയാസ്. അത് അയാളുടെ മരണം നടന്ന ദിവസം നമ്മൾ ചെന്നിട്ട് ഒരു ദീർഘനിശ്വാസത്തിന്റെ അകമ്പടിയോടെ പറയും, എന്തൊക്കെയായിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞാലോ ഒരു വിടിച്ചാരം. സ്വാമി ഒന്നിനെ കുറച്ച് കാണല്ല, കൂട്ടിക്കാണുന്ന ഒന്ന് കുറയ്ക്കാൻ പറയുക, കേട്ടില്ലേ? നമ്മളെ എത്രയാ ടാക്സും ജി എസ് ടി ഒക്കെ ഇട്ട് കൂട്ടി എന്നിട്ട് വേദനിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കാൻ പറയണത്. സ്തുതി സന്തോഷകരമാണല്ലോ. ഇങ്ങനെ ഈ ഭഗവാന്റെ വിഭൂതികൾ നമ്മുടെ വിഭൂതികൾ ആലോചിച്ച് സങ്കടപ്പെടുന്നതിന് പകരം ഇതൊക്കെ ആ സർവേശ്വരൻ സ്വയം മാറാതെയൊക്കെ ആയി. ഇപ്പോ വേദിയിലെ ഗംഭീര പ്രകടനം കഴിഞ്ഞ് വിനയാന്വിതനായി വന്ന് നിൽക്കുന്ന നടനോ നടിയോ അല്ലെങ്കിൽ നർത്തകനോ നർത്തകിയോ അല്ലേ, എന്തായിരുന്നു തൊട്ടു മുമ്പ്? ഞാൻ ലോകത്തെ ആസ്വദിക്കാൻ നമുക്ക് തീരുമാനിക്കാം. സോ വികമ്പേന യോഗേന യുജ്യതേ. ഭജന്തേ സേവന്തേ. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുന്നു. എന്താ സേവനം? സേവനം എന്ന് പറയുന്നത് വിശ്വ സഹജ നിയമ പാലനം. വളരെ ഇഷ്ടം തോന്നിയ ഒരു വാക്കാണ് വിശ്വ സഹജ നിയമ പാലനം. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ആണ്. നിങ്ങളായിട്ട് ഒരു അപശ്രുതി ഉണ്ടാക്കാതിരുന്നാ മതി, നിങ്ങളായിട്ടൊരു അവതാളം സൃഷ്ടിക്കാതിരുന്നാ മതി. ഭജന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനോട് ഇണങ്ങുക, ഹാർമോണിയസ് ലിവിംഗ്, ശ്രുതി ചേർക്കുക. നമ്മുടെ ജീവിതം ഒരു അപശ്രുതി ആവാതിരിക്കട്ടെ എന്ന് പറയും. മനസ്സിലാവണല്ലേ? വിശ്വസഹജ നിയമ പാലൻ. ഭജന്തേ സേവന്തേ ബുധാഹ അവഗത തത്വാർത്ഥാഹ ഭാവ സമന്വിതാഹ ഭാവഹ ഭാവന പരമാർത്ഥ തത്വാഭിനിവേശ. ഇവർക്ക് എന്തുണ്ട്? ഭഗവാന്റെ തത്വത്തെ അറിയാനുള്ള അഭിനിവേശമുണ്ട്. ആ അഭിനിവേശവുമായിട്ട് സേവനാധിഷ്ഠിതമായ ജീവിതമാണ് ഇവര് നടത്തുന്നത്.

परस्परं कथयन्तश्च मां नित्यं തുഷ്യന്തി ചരമന്തിച്ച. ഇത് നമുക്കൊക്കെ ഏറ്റെടുക്കാൻ സാധിച്ച വലിയ കാര്യമായിട്ടോ. ഇത് നമുക്കുള്ള ഒരു ഡയറക്ഷനാണ്. അറ്റ് എനി കോസ്റ്റ് വി ഹാസ് ടു ലിവ്. എങ്ങനെയായാലും ഇവിടെ ജീവിക്കണം. കേട്ടില്ലേ, ഈ ജീവിതത്തെ എങ്ങനെയാക്കാം, എങ്ങനെയാക്കാം? ഇത് ഭക്തി പരാമർശമാണ് എന്ന് മനസ്സിൽ വെച്ചിട്ട് ശ്രദ്ധിച്ചോളൂ. മച്ചിത്താഹ ഭഗവത് ചിത്തന്മാരായിട്ട് മദ്ഗത പ്രാണാഹ ഭഗവാനിൽ ഗതമായ പ്രാണങ്ങളോടൊത്തവരായിട്ട് ബോധയന്ത പരസ്പരം. വാട്ട് യു ഡു? ഐ ജസ്റ്റ് ഷെയർ മൈ ജോയ് ഓഫ് ഭഗവാൻ. ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്സംഗാനുഭവങ്ങൾ. ഒരു ശ്ലോകത്തെ സംബന്ധിക്കുന്ന പാഠം കേട്ടില്ലേ, വായിച്ചറിഞ്ഞ ഒരു കൊട്ടേഷൻ. മച്ചിത്ത എപ്പോഴും ഭഗവാനിൽ അർപ്പിത ചിത്തം. മദ്ഗത പ്രാണാഹ പ്രാണങ്ങളും ഭഗവാനോട് അന്വയിച്ചിരിക്കുന്നു. ബോധയന്ത പരസ്പരം whenever they meet. അവർക്ക് ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ പറയാം. ഇങ്ങനെ രണ്ട് ഭക്തന്മാര് സംസാരിക്കുമ്പോ നമ്മൾ ചിലരൊക്കെ ചിലരുടെയൊക്കെ സംസാരം കേട്ടു, എന്താ പിത്തറയൊക്കെ നേരം പറയാനുള്ളത്, അയ്യോ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിഷയം, ഇതെന്താ ഇത്രയൊക്കെ പറയണത് എന്ന് സംശയിക്കില്ല. ഇവരുടെ കാര്യത്തിലാണെങ്കിലോ പ്രപഞ്ചം അനന്തമാണെങ്കിൽ ആ അനന്താതിശയ പ്രഭുവിന്റെ വിഭൂതി പറഞ്ഞാൽ തീരില്ലല്ലോന്ന. ബോധയന്ത പരസ്പരം, അവര് പരസ്പരം ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു. കഥയന്തശ്ച മാം നിത്യം, ഭഗവാനെ കുറിച്ച് തന്നെ കഥിക്കുന്നു. തുഷ്യന്തി ചരമന്തി ച, അതാണ് അവരുടെ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. ഇത് ഒന്നുകൂടി നമുക്ക് ആസ്വദിക്കാനുള്ള വിഷയമാണ്. ഇനി ജ്ഞാന വിഷയകമായിട്ടുള്ള ശ്ലോകം.

ഓഫ് ദയർ യോഗക്ഷേമം എന്ന് പറഞ്ഞില്ലേ, ഭഗവാൻ അത് നിർവഹിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ സ്വാമിക്ക് നിങ്ങളോട് ഓരോരുത്തരോടുള്ള റിക്വസ്റ്റ്, ഈ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ വിചാരം ചെയ്ത് ആസ്വദിക്കും. ഒപ്പം തന്നെ വെനെവർ യു മീറ്റ്, കേട്ടില്ലേ, ഒരു ഓൾമോസ്റ്റ് സെയിം വേവ് ലെങ്ത്, 100% ആവുമൊന്നും വേണ്ട, അങ്ങനെയുള്ളവരുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോഴൊക്കെ ഓൺലൈനിലൊക്കെ നല്ല സൗകര്യമല്ലേ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അതുപോലെ വീട്ടിലായാലും ശരി, ആഴ്ചയിൽ ഒരു ദിവസം ചുറ്റുമുള്ളവരൊക്കെ കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്യാം. കാരണം അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ഭഗവാൻ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കുന്നു പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, തീരുമാനം എടുക്കാനുണ്ട്, ചെയ്യാനുണ്ട്. സ്വാമിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രാരബ്ധം, അതൊക്കെ സമ്മതിച്ചു. സ്വാമിക്ക് പ്രാരബ്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും മനസ്സിലാവില്ല, സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ എന്താ നേടാൻ പോണത്? അതുകൊണ്ട് നിങ്ങൾക്ക് നേടേണ്ട എന്താന്നുള്ളതിനെ കുറിച്ച് സ്വാമിക്ക് ഒരു ധാരണയുണ്ട്, അത് നിഷേധിക്കോ നിങ്ങൾക്ക്.

പരമാനന്ദ നിഷ്ഠയാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്. കേട്ടില്ലേ? അതിനുവേണ്ടി കുറച്ച് സമയം നീക്കി വെക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. അതെങ്ങനെ നീക്കി വെക്കുക? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നതിന് പുറമെ കുറച്ചുപേരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടും ആലോചിക്കും. കാരണം ഈ ഒരു ഭക്തന്മാരുടെ സ്ഥിതി ഭഗവാൻ അങ്ങനെയാ വർണ്ണിച്ചത്.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ കേരളത്തിന് തടസ്സമാകുന്നത് സ്ഥലലഭ്യതയാണെന്ന് മനസ്സിലാക്കി അസറ്റ് മാപ്പിംഗ് രജിസ്ട്രി തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബിപിഎൽ കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതുതായി 5 ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സർക്കാർ സർവീസുകളിൽ ന്യൂനപക്ഷ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടവ, താനൂർ, ഗുരുവായൂർ, വെള്ളമുണ്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ അടുത്തയാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സായന്തനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. തിരുവനന്തപുരത്ത് നടന്ന 2026-27 സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാതല പട്ടയമേള നാളെ നടക്കും. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന മേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക.

0: 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും 53 ദേവസ്വം പട്ടയങ്ങളും ഇതിൽ ഉൾപ്പെടും. ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിലെ കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും. പട്ടയ വിതരണത്തിന് 14 കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു.
1: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ഈ മാസം 27 മത്സരം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 4 തടവും 30.84 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്ന് ആന്റോയെ വയനാട്ടിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇനി ഏകാധ്യാപക വിദ്യാലയങ്ങളില്ല. നിലവിലെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണൻ നിർവഹിക്കും. സ്റ്റാർട്ടപ്പ് സാക്ഷരതാ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പും കോൺക്ലേവിന്റെ ഭാഗമായി ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KACB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. കേരളത്തിലെ സസ്യജീവജാലങ്ങളെ കോർത്തിണക്കുന്ന ലോഗോ നിർമ്മിച്ചത് പ്രമുഖ മലയാളി ഡിസൈനറായ അഭിലാഷ് ചാക്കോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അവബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 നഷ്ടത്തിൽ 74,314, നിഫ്റ്റി 53 ഉയർന്ന് 23,270 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയായി. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. പുതിയ പരിഷ്കാരങ്ങളിലൂടെ KSRTCയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. മൂലധന ചെലവ് കുറച്ചും സർവീസുകൾ കൂട്ടിയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയും KSRTCയെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. വയനാട്ടിൽ ഭൂമി പദ്ധതിയുടെ ഭാഗമായി December 19-20 തീയതികളിൽ ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളുമായി ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനമാണ് ഭൂമി പദ്ധതി. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, CSR രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കും. പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിന് ഇൻകെലിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കൈതപ്രത്തിന്റെ വരികൾക്ക് രമേശ് നാരായണൻ ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ചിത്രം തത്വമസി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. അറിയാം, അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. വള്ളംകളി കാണാൻ നമുക്കെല്ലാം ഇഷ്ടമല്ലേ? കരയിൽ ആയിരക്കണക്കിന് കണ്ണുകൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. കായലിൽ നീണ്ടുകിടക്കുന്ന വള്ളങ്ങളിൽ തുഴച്ചിൽക്കാർ, ഒരേ താളത്തിൽ ഉയരുന്ന 100 കണക്കിന് കൈകൾ, ഒരേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന വള്ളങ്ങൾ, കരയിൽ നിന്നും ഉയരുന്ന ആർപ്പുവിളികൾ, കായലിന്റെ ഓളങ്ങൾക്കൊപ്പം ഒഴുകിയെത്തുന്ന വഞ്ചിപ്പാട്ടിന്റെ താളം, ഇത് കേരളത്തിന്റെ ആഘോഷമാണ്. വെള്ളത്തോടും വള്ളത്തോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ ഒരു മനോഹര പാരമ്പര്യം. എന്നാൽ ഈ ആവേശത്തിന് പിന്നിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. എങ്ങനെയാണ് വള്ളംകളി കേരളത്തിൽ ആരംഭിച്ചത്? എന്തുകൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ഇത്ര പ്രത്യേകത? 100 കണക്കിന് തുഴച്ചിൽക്കാർ ഒരേ താളത്തിൽ തുഴയെറിയുന്നതിന്റെ രഹസ്യം എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ഇതിനെയൊക്കെ പറ്റി നമുക്ക് കൂടുതലായി അറിയാം. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ കേരളത്തിന്റെ കായലുകളിലൂടെ നമ്മുടെ സ്വന്തം വള്ളംകളിയുടെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര നടത്താം.

0: ഗുണം കുറവേ.
1: മാനവ സംസ്കാരത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ യാനങ്ങൾ അഥവാ വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈജിപ്തിലെ നൈൽ നദിയിൽ പാമ്പോട മത്സരം അഥവാ ചുണ്ടൻ വള്ളംകളി നിലവിലുണ്ടായിരുന്നു. മതപരമായ കാര്യങ്ങൾക്കായി രാത്രി കാലങ്ങളിലാണ് ഇവിടങ്ങളിൽ ജലോത്സവം നടന്നിരുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ പ്രാചീന കാലത്ത് രൂപം കൊണ്ട സൈനിക ജല

വാഹനങ്ങളായിരുന്നു. വലിയ നൗകകളിലേക്കും മറ്റും മിന്നലാക്രമണം നടത്താനുള്ള അത്ര വേഗം കൈവരിക്കാനാവുമെന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. ജലാശയങ്ങൾ ധാരാളമുള്ള കേരളത്തിൽ ചേര രാജാക്കന്മാരുടെ കാലം മുതൽക്കേ വഞ്ചികൾ ഒരു പ്രധാന ഗതാഗത മാർഗമായിരുന്നു. ഇന്ന് നാം കാണുന്ന വള്ളം കളിയുടെ ചരിത്രം ആഴത്തിൽ നോക്കിയാൽ അത് വെറുമൊരു ഓണക്കാല കായിക മത്സരം മാത്രമല്ലെന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ രാജഭരണ കാലത്തേക്കും യുദ്ധങ്ങളിലേക്കും ക്ഷേത്ര ആചാരങ്ങളിലേക്കും കായൽ ജീവിതത്തിലേക്കും നീളുന്ന ഒരു വലിയ ചരിത്രമാണ് ഇതിനു പിന്നിൽ. വള്ളംകളി എന്ന പാരമ്പര്യത്തിന് വളരെ പഴക്കമുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഓരോ വള്ളംകളിക്കും ഓരോ ചരിത്രമാണ്. ആറന്മുള വള്ളംകളിക്കും ചമ്പക്കുളം വള്ളംകളിക്കും നെഹ്റു ട്രോഫിക്കും വ്യത്യസ്ത ഉത്ഭവ കഥകളാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് കേരള ടൂറിസം പറയുന്ന പ്രധാന ചരിത്ര കഥ ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 400 മുമ്പ് ആലപ്പുഴ പ്രദേശത്തെ ഒരു രാജാവിന് എതിരാളികളോട് യുദ്ധത്തിൽ പരാജയം നേരിട്ടതിനെ തുടർന്ന് തന്റെ നാവിക ശക്തി കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടായി. അതിന്റെ ഭാഗമായി പുരാതന നാവിക ശാസ്ത്രപരമായ അറിവുകൾ ഉപയോഗിച്ച് പുതിയ തരത്തിലുള്ള യുദ്ധവള്ളം രൂപപ്പെടുത്തുകയായിരുന്നു എന്നാണ് ചരിത്ര വിവരണം. പിന്നീട് ഇതാണ് ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയായി വളർന്നത്. മറ്റൊരു വിവരണത്തിൽ കായംകുളം ചെമ്പകശ്ശേരി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ കാലത്ത് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ ഒരു പ്രത്യേക യുദ്ധവള്ളം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചതായി പറയുന്നു. അതായത് ചുണ്ടൻ വള്ളം ആദ്യം മത്സരത്തിനായി ഉണ്ടാക്കിയതല്ല, യുദ്ധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നാവിക വള്ളമായിരുന്നു എന്നതാണ് പറയപ്പെടുന്ന പ്രധാന ചരിത്ര പശ്ചാത്തലം. ചുണ്ടൻ വള്ളങ്ങൾക്ക് ആ പേര് വരാൻ കാരണം അതിന്റെ രൂപം തന്നെയാണ്. വള്ളത്തിന്റെ മുൻഭാഗം ഉയർന്ന് വളഞ്ഞു നിൽക്കുന്ന രൂപമാണ് അതിന്റെ പ്രത്യേകത. അത് ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നതിനാലാണ് ഇംഗ്ലീഷിൽ സ്നേക് ബോട്ട് എന്ന് പറയപ്പെടുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ ഏകദേശം 100 നീളവും 100 മുതൽ 150 വരെ തുഴച്ചിൽക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും. വള്ളത്തിന്റെ വലിപ്പം മാത്രമല്ല, 100 കൈകൾ ഒരേ താളത്തിൽ തുഴയുന്നതാണ് അതിന്റെ യഥാർത്ഥ വിസ്മയം. ഇന്നത്തെ രീതിയിലുള്ള വള്ളംകളി ഒരൊറ്റ ദിവസം ആരംഭിച്ചതല്ല. രാജാക്കന്മാരുടെ കാലത്തെ യുദ്ധവള്ളങ്ങൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ജലയാത്രകൾ, പ്രാദേശിക ഉത്സവങ്ങൾ, പിന്നീട് നടന്ന വള്ള മത്സരങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് വള്ളംകളി സംസ്കാരം രൂപപ്പെട്ടത്. ഉദാഹരണത്തിന്, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വളരെ പുരാതനമായ ഒരു പാരമ്പര്യമാണ്. അതിനു പിന്നിൽ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരവും തിരുവോണത്തോണിയുടെ കഥയുമുണ്ട്. അത് ഇങ്ങനെയാണ്. കാട്ടൂർ മങ്ങാട് ഭട്ടതിരി കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ പമ്പാ നദിക്കരയിൽ ഭഗവത് നാമം ജപിച്ച് തപസ് ചെയ്തു. തിരുവോണ നാളിൽ തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് സദ്യ നൽകുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അന്ന് ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഭഗവാൻ പാർത്ഥസാരഥി ഭട്ടതിരിയുടെ ഇല്ലത്തെത്തുകയും സദ്യ സ്വീകരിക്കുകയും ചെയ്തു. യാത്ര പറയുമ്പോൾ, ഇനി മുതൽ ഓരോ തിരുവോണത്തിനും തനിക്കുള്ള സദ്യ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് ഉണ്ണി ഭട്ടതിരിയോട് അരുളി ചെയ്തു. കാട്ടൂർ ഭട്ടതിരി ഒരിക്കൽ തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് സദ്യ വിഭവങ്ങളുമായി പമ്പയിലൂടെ പോയപ്പോൾ അക്രമികളിൽ നിന്നും സംരക്ഷിക്കാൻ കരക്കാർ പോർ വള്ളങ്ങളിൽ അകമ്പടി സേവിച്ചതാണ് വള്ളംകളിയുടെ തുടക്കം. അർജുനൻ പാർത്ഥസാരഥി വിഗ്രഹം ആറന്മുളയിൽ പ്രതിഷ്ഠിച്ച ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിന്റെ അനുസ്മരണമായും ഇത് ആഘോഷിക്കുന്നു. ആറന്മുളയിൽ ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഭഗവാന്റെ വാഹനങ്ങളായാണ് ഇവ കരുതപ്പെടുന്നത്. തുഴച്ചിൽക്കാർ വെള്ളമുണ്ടും തലപ്പാവുമണിഞ്ഞ് പരമ്പരാഗത രീതിയിലാണ് പള്ളിയോടങ്ങളിൽ കയറുന്നത്. മറ്റ് വള്ളംകളികളിലെ വേഗ താളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കിഴക്കൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. കുചേലവൃത്തം, സന്താനഗോപാലം, ഭീഷ്മപർവം തുടങ്ങിയ പൈതൃക ശ്ലോകങ്ങളാണ് വഞ്ചികളിൽ ഈണത്തിൽ ആലപിക്കുന്നത്. 64 വിഭവങ്ങൾ അടങ്ങിയ പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ പള്ളിയോടക്കാർക്ക്

വഴിപാടായി നൽകുന്നു. കേരളത്തിലുടനീളം വിവിധ തരം വള്ളംകളി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രശസ്തമായത് ചുണ്ടൻ വള്ളങ്ങളുടേത് തന്നെയാണ്. വള്ളങ്ങളുടെ രൂപകൽപ്പനയും രൂപവും ഒരു പ്രശസ്ത മരപ്പണിക്കാരനാണ് സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു. ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിന് പാരമ്പര്യമായി കൈമാറി വന്ന പ്രത്യേക നിർമ്മാണ രീതിയും അളവുകളുമുണ്ട്. ആദ്യം വള്ളത്തിന്റെ രേഖാചിത്രം തയ്യാറാക്കും. അതനുസരിച്ചാണ് മരത്തിന്റെ അളവുകളും വളവുകളും കണക്കാക്കി നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മാണം തുടങ്ങുന്നത് വെറുമൊരു മരപ്പണി ആരംഭിക്കുന്നത് പോലെയല്ല, പരമ്പരാഗതമായി ഉളികുത്തൽ പോലെയുള്ള ചടങ്ങുകളോടെയാണ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ 75 മുതൽ 95 വരെ തുഴച്ചിലുകാർ ഉണ്ടാകുന്ന വള്ളങ്ങളുണ്ട്. ചില വള്ളങ്ങളിൽ 100-ൽ അധികം ആളുകളെയും ഉൾക്കൊള്ളും. ഇപ്പോഴത്തെ മത്സര ചുണ്ടൻ വള്ളങ്ങളിൽ ഏകദേശം 100 മുതൽ 150 പേർ വരെ സംഘത്തിലുണ്ടാകും. ഇതിൽ തുഴച്ചിലുകാർക്കൊപ്പം അമരക്കാർ, പാട്ടുകാർ, താളം നിയന്ത്രിക്കുന്നവർ എന്നിവരും ഉൾപ്പെടുന്നു. വള്ളത്തിനകത്തെ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. തുഴച്ചിലുകാർ വള്ളത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഒറ്റത്തുഴക്കാർ മുൻഭാഗത്തിരുന്ന് താളത്തിന് തുടക്കം കുറിക്കുന്നു. അമരക്കാർ പിന്നിൽ നിന്നും വള്ളത്തിന്റെ ദിശ നിയന്ത്രിക്കുന്നു. നിലക്കാർ വള്ളത്തിന്റെ പിന്നിലെ ഉയർന്ന ഭാഗത്ത് നിന്ന് താളവും ഏകോപനവും നോക്കുന്നു. വഞ്ചിപ്പാട്ടുകാർ പാട്ടിലൂടെ തുഴച്ചിലിന്റെ താളം ഏകീകരിക്കുന്നു. താളത്തിനൊത്ത് തുഴയാനും തുഴച്ചിൽക്കാരുടെ ആവേശം കൂട്ടാനുമായി പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ മത്സരമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. 1952 ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ നടന്ന വള്ളംകളി അദ്ദേഹത്തെ ആകർഷിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ട്രോഫി ഏർപ്പെടുത്തുകയും ചെയ്തതാണ് നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം പമ്പയാറ്റിലാണ് ഇത് നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പുരാതന ഐതിഹ്യമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മത്സരം മാത്രമല്ല, ആചാരവും വിശ്വാസവും ചരിത്രവും കൂടി ചേർന്ന ജലോത്സവമാണ്. മറ്റൊരു പ്രസിദ്ധമായ ജലോത്സവമാണ് പായിപ്പാട് ജലോത്സവം. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമുണ്ട് ഇതിന് പിന്നിൽ. കായംകുളം കായലിൽ നിന്നും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടെത്തുകയും വള്ളങ്ങളുടെ അകമ്പടിയോടെ അത് ഹരിപ്പാട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തതിന്റെ ഓർമ്മയിലാണ് ഈ ജലോത്സവം നടക്കുന്നത് എന്നാണ് വിശ്വാസം. കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്തിൽ കല്ലടയാറ്റിൽ നടക്കുന്ന പ്രശസ്തമായ വള്ളംകളിയാണ് കല്ലട ജലോത്സവം. 28-ാം ഓണത്തിനാണ് ഇത് നടക്കുന്നത്. തെക്കൻ കേരളത്തിലെ പ്രധാന ചുണ്ടൻ വള്ള മത്സരങ്ങളിലൊന്നായ കല്ലട ജലോത്സവത്തിന് പ്രാദേശികമായി വലിയ ജനപിന്തുണയുണ്ട്. അതുപോലെ കൊല്ലം നഗരത്തിന് സമീപം അഷ്ടമുടി കായലിൽ നടക്കുന്ന പ്രധാന വള്ളംകളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി. 2011 ഇത് ആരംഭിച്ചത്. അന്നത്തെ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ മത്സരം കാണാനെത്തിയതോടെയാണ് പ്രസിഡന്റ്സ് ട്രോഫി എന്ന പേര് ലഭിച്ചത്. ഇന്ന് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ പ്രധാന മത്സരവുമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ കായലുകളെയും പുഴകളെയും ഉത്സവമാക്കി മാറ്റുന്ന എത്രയോ വള്ളംകളികളാണ് ഓരോ വർഷവും നടക്കുന്നത്. ഓരോ വള്ളംകളിക്കും പറയാൻ ഓരോ കഥകൾ. വള്ളംകളി കാണുമ്പോൾ നമ്മൾ കാണുന്നത് വള്ളങ്ങളും തുഴകളും മാത്രമല്ല, ഒരേ താളത്തിൽ ഒന്നിക്കുന്ന ഒരുപാട് മനുഷ്യരെയാണ്. കാലം മാറിയാലും തലമുറകൾ മാറിയാലും വഞ്ചിപ്പാട്ടിന്റെ ആ താളവും തുഴകളുടെ ആ ഒരുമയും നമ്മുടെ കേരളത്തിന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വള്ളംകളി ഒരു മത്സരം മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഓർമ്മയും ആഘോഷവും ഒരുമയുടെ താളവുമാണ്. അങ്ങനെ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിൽ വള്ളംകളിയെ പറ്റിയുള്ള അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവച്ചത്. നമ്മുടെ നാടിന്റെ ചരിത്രത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. സ്റ്റേ ട്യൂൺഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓൾവേസ് വിത്ത് യു, വേർ എവർ യു ആർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് സെപ്റ്റംബർ 17 ലോകാരോഗ്യ സംഘടന WHO സ്ഥാപിച്ച ഔദ്യോഗിക ആഗോള പൊതുജനാരോഗ്യ പ്രചാരണമായ ലോക രോഗി സുരക്ഷാ ദിനമായി ആഗോളതലത്തിൽ ആചരിക്കുന്നു. ആരോഗ്യ സംരക്ഷണ ക്രമീകരണങ്ങളിലെ ഒഴിവാക്കാവുന്ന രോഗി ഉപദ്രവങ്ങളുടെയും മെഡിക്കൽ പിശകുകളുടെയും വ്യാപ്തിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധം ഈ ദിനം വളർത്തുന്നു. മരുന്നുകളിലെ പിഴവുകൾ, ശസ്ത്രക്രിയാ അപകടങ്ങൾ, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അണുബാധകൾ എന്നിവ തടയുന്നതിന് വ്യവസ്ഥാപരമായ മാറ്റങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ, മികച്ച ആശയവിനിമയം എന്നിവ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ലോകമെമ്പാടും വൈദ്യചികിത്സ സുരക്ഷിതമാക്കുന്നതിന് രോഗികൾ, കുടുംബങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, നയരൂപകർത്താക്കൾ എന്നിവരെ ഇത് ഉന്നിപ്പിക്കുന്നു.
3: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതായും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എക് ശബ്ദ ഇസ്തമാൽ ഹോത്താ ഹൈ ടേപ്പ് ഔട്ട് യെ വോ ദിൻ ഹോത്താ ഹൈ ജബ് കി ഡിസൈൻ പൂരാ ഹോനേ കേ ബാദ് പ്രൊഡക്ഷൻ കേ ലിയേ ചലി ജാതി ലേക്കിൻ ടേപ്പ് ഔട്ട് കേ ബാദ് കാം രുക്താ നഹീ ഹൈ ഉസി ദിൻ അഗലേ വർജൻ പർ കാം ശുരൂ ഹോ ജാതാ ഔർ ഭാരത് ഭീ യഹി കർ രഹാ ഹൈ ഹമാരേ പെഹലേ ഫേസ് കാ സൈസ് ലഗ്ഭഗ് 8 ബില്യൺ ഡോളർസ് കാ ഥാ ജബ് കി സെക്കൻഡ് ഫേസ് കാ 13.5 ബില്യൺ ഡോളർസ് തക് കാ ഹംനെ
0: സെമിക്കോൺ 2.0 വഴി സെമി കണ്ടക്ടർ വ്യവസായത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3 ദിവസം നീളുന്ന മേളയിൽ 600-ൽ പ്രദർശകരും 40-ൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സന്ദർശിക്കുന്ന ഭൂട്ടാൻ പൌരന്മാർക്കായുള്ള UPI ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങളുടെ 2ാം ഘട്ടം ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഭൂട്ടാൻ വിദ്യാർത്ഥികൾക്കുള്ള നെഹ്റു വാങ്ചുക് സ്കോളർഷിപ്പ് പദ്ധതി ദീർഘിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രവും സന്ദർശനത്തിന്റെ ഭാഗമായി കൈമാറി. ഇന്ത്യയിൽ നിർമ്മിച്ച 54 ഇലക്ട്രിക് വാഹനങ്ങളും കേന്ദ്രമന്ത്രി ഭൂട്ടാൻ പ്രധാനമന്ത്രിക്ക് കൈമാറി. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത ഭാരതത്തിനായി വികസിത ഗ്രാമങ്ങൾ എന്ന ലക്ഷ്യത്തോടെ വേണം പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ. അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി നൽകിവരുന്ന അതുല്യമായ രാഷ്ട്രസേവനത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള ലോക നേതാക്കൾ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ പ്രത്യേക പൂജകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്നു മുതൽ തുടക്കം. പ്രധാനമന്ത്രിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ വാട്നഗറിൽ നടന്ന പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് പ്രഥമ പ്രാധാന്യം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുജീവിതമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. 2047-ഓടെ വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അദ്ദേഹത്തെപ്പോലെ നിസ്വാർത്ഥ മനോഭാവമുള്ള നേതാക്കളെ രാജ്യത്തിന് ആവശ്യമുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: हमने जो कल्पना रखी है 2047 में पूर्ण विकसित भारत की वो कल्पना की पूर्ति के लिए अनेक ऐसे युवा चाहिए, अनेक ऐसे किशोर चाहिए, अनेक ऐसे बालक चाहिए जो आने वाली 3 पीढ़ी तक नरेंद्र मोदी के रास्ते पर अपने जीवन को आगे बढ़ाकर भारत प्रथम के मंत्र को सफलता के साथ करे.
0: കേരളത്തിനും വിപുലമായ പരിപാടികളാണ് സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിച്ചു. രാജ്യമെമ്പാടും രക്തദാന ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിൻ 2026 രാജ്യത്ത് തുടക്കമായി. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ സ്വച്ഛതാ ഹി സേവാ പ്രചാരണം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ DRM ദിവ്യകാന്ത് ചന്ദ്രാക്കർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സ്വച്ഛഭാരത് ദിനാഘോഷത്തോടെ പ്രചാരണം സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ത്രിഭാഷാ നയം 2027 അധ്യയന വർഷത്തിലേക്ക് മാറ്റിവെക്കുന്ന കാര്യം പരിഗണിക്കാൻ CBSEയോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അകറ്റുകയാണ് ലക്ഷ്യമെന്നും എന്നാൽ നിലവിൽ 3 ഭാഷകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അനുമതി നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ 3-ദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിൽ

0: തയ്യാറാക്കാനും വിപുലീകരിക്കാനും സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് തുടക്കം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള തപാൽ വാൻ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരത്തിനും കണ്ണൂരിനും മധ്യയുള്ള സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്യുന്ന പാർസലുകൾ തൊട്ട് അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തപാൽ വകുപ്പ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും ഓരോ തപാൽ വാനുകൾ എല്ലാ ദിവസവും രാത്രി പാർസലുകളുമായി യാത്ര തിരിക്കും. ഈ വാനുകൾ രാവിലെ തന്നെ എത്തുന്നതിനാൽ പോസ്റ്റ്മാന് അടുത്ത ദിവസം രാവിലെ തന്നെ വിതരണം നടത്താനാകുമെന്ന് ചീഫ് PMG അമിതാഭ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു. 30 കിലോഗ്രാം വരെയുള്ള പാർസലുകളായിരിക്കും ഇപ്പോൾ സ്വീകരിക്കുക.
0: വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും പൂർണ്ണമായും സൌജന്യമായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സുഹൃത്തുക്കൾക്ക് പണം അയക്കുന്നതിനും കടകളിൽ പണം നൽകുന്നതിനും QR കോഡ് സ്കാൻ ചെയ്യുന്നതിനും യാതൊരുവിധ നിരക്കുകളും ഈടാക്കില്ല. UPI QR കോഡുകൾ വഴി പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ഇടപാടുകളുള്ള വ്യാപാരികൾക്ക് തുടർന്നും 0 ചാർജ് ബാധകമായിരിക്കും. റൂപേ ഡെബിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ UPI ഇടപാടുകളും യാതൊരു നിരക്കുമില്ലാതെ സൌജന്യമായി തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. വ്യക്തികളും വ്യാപാരികളും തമ്മിലുള്ള ഏകദേശം 96% UPI ഇടപാടുകളെയും പുതിയ മാറ്റം ബാധിക്കില്ല. എന്നാൽ റെയിൽവേ, ഇന്ധനം തുടങ്ങിയ അവശ്യ മേഖലകളിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഓരോ ട്രാൻസാക്ഷനും 5 രൂപ നിരക്കിൽ ഫ്ളാറ്റ് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ബാധകമായ 0.4% MDR വ്യാപാരികൾ തന്നെ വഹിക്കേണ്ടതാണ്. ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതി 29,700 കോടി രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് 25,600 കോടി രൂപയായിരുന്നു. 16.1% വർധനയാണിതെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടിയ ഇന്ത്യ ഇതിനകം തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 53 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം പൈലറ്റിന്റെ പിഴവ് കാരണം ലാൻഡിംഗിനിടെ തകർന്നു വീണു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. ദൃശ്യങ്ങൾ ഒരു വീഡിയോ ഗെയിമിൽ നിന്നുള്ളതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾക്കും പാലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും US പ്രവേശനം നിഷേധിക്കുന്ന വിസ നിയന്ത്രണങ്ങൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നീട്ടി. മുൻകാല കരാറുകൾ ലംഘിച്ചതായി കാണിച്ചാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 19 പേർക്ക് പരിക്ക്. ഒഡീസയിൽ ടാൻസാനിയൻ ചരക്ക് കപ്പലിന്മേൽ റഷ്യൻ ഡ്രോൺ പതിച്ച് ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയും 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി
3: യുവവാണി

0: പ്രിയപ്പെട്ട കൂട്ടുകാർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. സവിശേഷമായൊരു വിഷയമാണ് ഇന്ന് യുവവാണിയിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ചില സൗന്ദര്യ പ്രശ്നങ്ങൾ. സൗന്ദര്യം മാത്രമല്ല കേട്ടോ, പൊതുവിൽ നമ്മുടെ ആരോഗ്യവുമായും ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ചു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ മുഹമ്മദ് അർമാൻ ആർ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ട

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമോട്, കൊല്ലം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗോൾഡ് എന്ന് കേട്ടിട്ടില്ലേ? കാലം എത്ര തന്നെ മുന്നോട്ട് പോയാലും ചിലതിന് എത്ര പഴക്കം വന്നാലും അവയുടെ മൂല്യവും ശോഭയും ഭംഗിയും ഒക്കെ എന്നും പുതുമയോടെ നിലനിൽക്കും. ചില ഓർമ്മകളും അങ്ങനെ തന്നെയാണ്. ഓർമ്മകൾ മാത്രമല്ല കേട്ടോ, ചില പാട്ടുകളുമുണ്ട് ആ കൂട്ടത്തിൽ. ഓർക്കാനും ആസ്വദിക്കാനും ഇന്നും നാം ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച SPB യുടെ ഗാനങ്ങളിലൂടെ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ സംഗീത ചരിത്രത്തിൽ ശ്രവ്യസുന്ദര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച SPB യുടെ ഗാനങ്ങളിലൂടെയും വിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാർ യാത്ര ചെയ്യുന്നത്. SPB എന്നത് കേവലം 3 അക്ഷരം മാത്രമായിരുന്നു. ഇന്ത്യൻ സംഗീതത്തിലെ മനോഹരമായ ഒരേടു കൂടിയായിരുന്നു. കോവിഡ് മഹാമാരി കാലത്ത് കുറെ കലാപ്രതിഭകൾ നമുക്ക് നഷ്ടമായി. എങ്കിലും അവരീ ലോകത്ത് നമുക്കായി സമ്മാനിച്ച അമൂല്യമായ കലാസൃഷ്ടികളിലൂടെ ഇന്നും ജീവിക്കുന്നു.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ SPB യുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി പ്രക്ഷേപണം ചെയ്യുന്നത്.

ഗണപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. 1946 ജൂൺ 4 ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ശക്തമായ സംഗീത പശ്ചാത്തലമുള്ള ഒരു തെലുങ്ക് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തുടക്കത്തിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നെങ്കിലും സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം അദ്ദേഹത്തെ പിന്നണി ഗാനരംഗത്ത് വിജയകരമായ ഒരു കരിയറിലേക്ക് നയിച്ചു.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാട്ട്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. SPV എന്ന ശബ്ദ സൗകുമാര്യത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗീതം അതിരുകളെയും ഭാഷകളെയും മായ്ച്ചു കളയുന്നു എന്നാണല്ലോ പറയാറ്. അതുപോലെ തന്നെയായിരുന്നു SPB. ഓരോ ഗാനശൈലികളും വിഭാഗങ്ങളും മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ അതുല്യമായ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. SPB മലയാളിക്ക് ഒരിക്കലും ഒരു പുറം നാട്ടുകാരനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങളെല്ലാം തന്നെ നാം ആസ്വദിച്ചു.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമുക്കേറെ പ്രിയങ്കരനായിരുന്ന ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഗാനങ്ങളാണ് മേഘമൽഹാറിലൂടെ നാം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള സംഗീത ആസ്വാദകരുടെ ആത്മാവിനെ തന്റെ ആത്മാർത്ഥമായ ആലാപനത്തിലൂടെ പുനരുജ്ജീവിപ്പിച്ച ഗായകനായിരുന്നു എസ് പി ബി. ഇന്ത്യയിൽ മാത്രമല്ല രാജ്യത്തിന് പുറത്തും അദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ടായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായത്തിലെ പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് എസ് പി ബി. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, തുളു, ഒറിയ, അസമീസ്, സംസ്കൃതം തുടങ്ങിയ നിരവധി ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.

കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വ്യത്യസ്തമായ ആലാപന ശൈലികൾ കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായകൻ SPB യുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. സിനിമകളിലും ആൽബങ്ങളിലും TV സീരിയലുകളിലുമായി 40,000-ൽ അധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. 1966 തെലുങ്ക് ചിത്രമായ ശ്രീ ശ്രീ ശ്രീ മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നണി ഗാനരംഗത്ത് അദ്ദേഹത്തിന്റെ തുടക്കം.

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ മികച്ച ഗായകനും നടനും സംഗീത സംവിധായകനും നിർമ്മാതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശ്രുതി മധുരമായ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചത്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് ലോക റെക്കോർഡ് എസ് പി ബിക്ക് സ്വന്തമാണ്. അദ്ദേഹം മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. തമിഴ് ചിത്രങ്ങളുടെ തെലുങ്ക് പതിപ്പുകളിൽ കമൽഹാസന്റെ സ്ഥിരം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഈ കലാപ്രതിഭയ്ക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിരുന്നു. മികച്ച ഗായകനുള്ള 6 ദേശീയ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2020 സെപ്റ്റംബർ 25 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. പക്ഷെ ഇന്നും ആ കലാകാരൻ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.

കരവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകുട്ടികളെ, ഇന്നത്തെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ചെന്നായയും കുറുക്കനും. ഒരിക്കൽ ഒരു കുറുക്കൻ രാത്രി മുഴുവൻ തക്കം പാർത്ത് നടന്ന് ഒരു കോഴിയെ പിടിച്ചു. നല്ല അസൽ കോഴി. പിടിച്ചപ്പോഴേ അറിയാം അതിന്റെ എല്ല് കറമുറായെന്നിരിക്കും, മാംസം മയമയാന്നിരിക്കും. ഇനി കണ്ട ചെന്നായയ്ക്കും കാക്കയ്ക്കും ഒക്കെ പങ്കു ചോദിക്കാൻ വരാത്ത സ്വസ്ഥമായ ഒരിടത്ത് ചെന്ന് അത് മുഴുവനും തിന്നണം. കുറെ നടന്നിട്ടും അങ്ങനെ ഒരു സ്ഥലം കിട്ടിയില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. വിശന്ന് തളർന്ന് വായിൽ കോഴിയിരിക്കുന്നു, എന്നിട്ടും തിന്നാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഒരു കാളവണ്ടി അതിലെ വരുന്നത് കണ്ടത്. കുറുക്കൻ പോകുന്ന വഴിക്കാണ് വണ്ടിയും. പെട്ടെന്നൊരു സൂത്രം തോന്നി. നടു റോഡിൽ ചെന്ന് ചത്തതുപോലെ കിടന്നു. കാളവണ്ടിക്കാരൻ അടുത്തെത്തിയപ്പോൾ കണ്ടു ഒരു കുറുക്കൻ ചത്തു കിടക്കുന്നു, അടുത്ത് തന്നെ ഒരു കോഴിയും. ഇതെന്ത് കഥ? എന്തായാലും കൊള്ളാം. ആദ്യം കോഴിയിറച്ചി തിന്നാം, പിന്നെ കുറുക്കനെയും രണ്ടിനെയും വണ്ടിയിലേക്ക് വലിച്ചിട്ടു. കാളവണ്ടിയിൽ കയറി യാത്ര തുടർന്നു. വണ്ടി ഒരു കാടിന്റെ അടുത്തെത്തിയപ്പോൾ കുറുക്കൻ മെല്ലെ എഴുന്നേറ്റ് കോഴിയെയും കൊണ്ടൊറ്റ ചാട്ടം കാടിനുള്ളിൽ പോയി സ്വസ്ഥമായിരുന്ന് കോഴിയെ മുഴുവൻ തിന്ന് നക്കിത്തോർത്തി. അപ്പോഴാണ് ചെന്നായ ആ വഴി വന്നത്. കുറുക്കന്റെ പഴയ ശത്രുവാണ് ചെന്നായ. എന്നാലും കുറുക്കൻ ശത്രുത നടിച്ചില്ല, പകരം കാളവണ്ടി സവാരിയുടെ രസം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചെന്നായയ്ക്കും ആഗ്രഹമായി കാളവണ്ടി സവാരി നടത്തണം. അതിനുള്ള വഴി കുറുക്കൻ പറഞ്ഞും കൊടുത്തു. നടു റോഡിൽ ചത്തപോലെ കിടക്കണം, കൈകാലുകൾ പൊക്കി മലർന്ന് കിടന്ന്

0: നാക്ക് പുറത്തേക്ക് നീട്ടണം. ചെന്നായ എന്ത് ചെയ്ത്? അപ്രകാരം തന്നെ ചെയ്തു. അതായത് എന്താണ്? മലർന്ന്, അതായത് റോഡില് അല്ലെ കൈകാലുകൾ പൊക്കി മലർന്ന് കിടന്ന് നാക്ക് പുറത്തേക്ക് നീട്ടിക്കിടക്കണമെന്നല്ലേ പറഞ്ഞത്? അപ്പോഴേക്കും ആ കാളവണ്ടിക്കാരന് വിശ്വാസമാവുമല്ലോ. പിറ്റേ ദിവസം എന്ത് ചെയ്തു? ചിന്നായ കുറുക്കൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. കാളവണ്ടിക്കാരൻ വണ്ടി നിർത്തി, ഒരു കത്തിയുമായി ഇറങ്ങി. ഇന്നലെ കുറുക്കൻ, ഇന്ന് ചെന്നായ. എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞ് ചെന്നായയുടെ കഥ കഴിച്ചു. കാട്ടിനകത്തിരുന്ന് കുറുക്കൻ ചിരിച്ചു, കോഴിയെ തിന്നുകയും ചെയ്തു, ശത്രുവിന്റെ കഥയും കഴിച്ചു. ഇനി എന്ത് വേണം സന്തോഷിക്കാൻ? കൂട്ടുകാരെ, ഈ കഥ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. ഇന്ന് സെപ്റ്റംബർ 17 ലോകാരോഗ്യ സംഘടന WHO സ്ഥാപിച്ച ഔദ്യോഗിക ആഗോള പൊതുജനാരോഗ്യ പ്രചാരണമായ ലോക രോഗി സുരക്ഷാ ദിനമായി ആഗോളതലത്തിൽ ആചരിക്കുന്നു. ആരോഗ്യ സംരക്ഷണ ക്രമീകരണങ്ങളിലെ ഒഴിവാക്കാവുന്ന രോഗി ഉപദ്രവങ്ങളുടെയും മെഡിക്കൽ പിശകുകളുടെയും വ്യാപ്തിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധം ഈ ദിനം വളർത്തുന്നു. മരുന്നുകളിലെ പിഴവുകൾ, ശസ്ത്രക്രിയാ അപകടങ്ങൾ, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അണുബാധകൾ എന്നിവ തടയുന്നതിന് വ്യവസ്ഥാപരമായ മാറ്റങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ, മികച്ച ആശയവിനിമയം എന്നിവ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ലോകമെമ്പാടും വൈദ്യചികിത്സ സുരക്ഷിതമാക്കുന്നതിന് രോഗികൾ, കുടുംബങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, നയരൂപകർത്താക്കൾ എന്നിവരെ ഇത് ഒന്നിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതയുണർത്തുന്ന ഓർമ്മകളിലെ ചില വർണ്ണ കാഴ്ചകളാണ് ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ആ വർണ്ണക്കാഴ്ചകളിൽ സ്നേഹവും സാഹോദര്യവും സന്തോഷവും ഐക്യവുമെല്ലാം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഉത്സവക്കാഴ്ചകൾ. കേരളീയ ഗ്രാമങ്ങളുടെ ആത്മാവും സൗന്ദര്യവും പൂർണ്ണമായി ദർശിക്കാൻ കഴിയുന്നത് അവിടുത്തെ ഉത്സവങ്ങളിലാണ്. ഒരേ സമയം ഭക്തിയും ആനന്ദവും ഒത്തുചേരുന്ന ഒരു വലിയ കൂട്ടായ്മയായി അത് മാറുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലായിരുന്നു അന്ന് പ്രധാനമായും ഉത്സവങ്ങൾ നടക്കാറ്. ഉപജീവനത്തിലും ആഘോഷത്തിലും മണ്ണും മനുഷ്യനും എപ്പോഴും ഒരുമിച്ച് നിന്നിരുന്നു. നമുക്കിന്ന് ആ ഉത്സവ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒന്ന്

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമത്തിലെ ഉത്സവ കാഴ്ചകളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നായി ഉത്സവങ്ങൾ മാറിയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഇന്നും പ്രചാരത്തിലുള്ള ഓരോ തെയ്യക്കോലങ്ങളുടെയും ചമയത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളിലും അത് പ്രകടമാണ്. കൃഷിയോടനുബന്ധിച്ചായിരുന്നു ഓരോ ആഘോഷവും. ഓരോ ഗ്രാമത്തിലും നടക്കുന്ന ഉത്സവങ്ങൾ, അതിലെ ആഘോഷങ്ങൾ, കലാരൂപങ്ങൾ, ഭക്ഷണം, ജനങ്ങളുടെ പങ്കാളിത്തം എല്ലാം ചേർന്ന് ഒരു പ്രത്യേക അനുഭവമാണ് നൽകുന്നത്. കാവുകളിലെയും അമ്പലങ്ങളിലെയും പള്ളികളിലെയും ഉത്സവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു നാടകങ്ങൾ. രാത്രി ഏറെ വൈകിയും ഈ നാടകങ്ങൾ ആസ്വദിക്കാൻ ഏവരും ഉത്സാഹിച്ചു. തങ്ങളുടെ ജീവിത ദുരിതങ്ങളും അധ്വാന ഭാരവും എല്ലാം മറന്ന് സന്തോഷിക്കാൻ എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുകൊണ്ടു. പലപ്പോഴും സാമൂഹിക പ്രശ്നങ്ങളാണ് നാടകത്തിന്റെ പ്രമേയമായി വന്നിരുന്നത്. വഴിയോരത്തും അമ്പലപ്പറമ്പിലും സ്ഥാനം പിടിച്ചിട്ടുള്ള ചെറിയ പെട്ടിക്കടകളാണ് മറ്റൊരാകർഷണം. വ്യത്യസ്ത നിറങ്ങളുള്ള ചാന്തുകൾ, ശിങ്കാറുകൾ, കുപ്പിവളകൾ, കമ്മലുകൾ, മൈലാഞ്ചി, കൺമഷി, കളിപ്പാട്ടങ്ങൾ, പന്തുകൾ മുതലായവ കൊണ്ട് സമ്പന്നമാണ് ഈ പെട്ടിക്കടകൾ. പിന്നെ രുചിയിലും നിറത്തിലും വൈവിധ്യങ്ങൾ പുലർത്തി വിവിധ ഇനം കടലകൾ. ആഘോഷങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ വഴിയോരങ്ങൾ മുതൽ ആരംഭിക്കുന്നു. പഴയ പല സൗഹൃദങ്ങളും പുതുക്കുന്നത് ഈ അമ്പലമുറ്റത്തായിരിക്കും. സൗഹൃദങ്ങൾ മാത്രമല്ല, വളക്കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന സീറോ വോട്ട് ബൾബിന്റെ വെളിച്ചത്തിലും കൽവിളക്കിൽ തെളിഞ്ഞു നിന്ന ദീപത്തിന്റെ സാക്ഷി നിർത്തിയും ചില പ്രണയങ്ങൾ ഇവിടെ മുട്ടിട്ടിരുന്നു. പല മിഴികളും പരസ്പരം ഇടഞ്ഞിരുന്നു. ജീവിതത്തിന്റെ പല പുതിയ അധ്യായങ്ങൾക്കും ഇത്തരം ആഘോഷങ്ങൾ തുടക്കം കുറിച്ചു. ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണത്തിന്റെ ഒട്ടും പിന്നിലല്ലാതെ ചെണ്ടമേളമുണ്ടാകും. മനുഷ്യ മസ്തിഷ്കത്തിൽ ആഘോഷത്തിന്റെ ലഹരിയായി ചെണ്ടമേളം മാറുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളുന്ന തെയ്യക്കോലവും കൂടി ചേരുമ്പോൾ മാനവ ഹൃദയം ഭക്തിയും ആനന്ദവും ഉത്സവലഹരിയും സമ്മേളിക്കുന്ന അസുലഭ മുഹൂർത്തത്തിൽ നിർവൃതി അടയുന്നു. ഉത്സവങ്ങൾ വെറും ആഘോഷങ്ങൾ മാത്രമായിരുന്നില്ല, ഗ്രാമവാസികൾക്കിടയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും പാരമ്പര്യ കലകളും സംസ്കാരവും സംരക്ഷിക്കപ്പെടുന്നതിനും ഉത്സവങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ഇന്നത്തെ ഉത്സവവിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഇതേ ദിവസം ഇതേ സമയം തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

കറണ്ടിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഭരണഘടനാ സ്ഥാപനങ്ങളും എന്ന വിഷയത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള ഈ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നതുപോലെയാണ് രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനു വേണ്ടി ഭരണഘടനാ ദത്തമായ അധികാരങ്ങളോടും ഉത്തരവാദിത്തങ്ങളോടും കൂടി ഭരണഘടനാ നിർദ്ദേശപ്രകാരം സ്ഥാപിതമായിട്ടുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളെയും അധികാരികളെയുമാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നറിയപ്പെടുന്നത്. രാജ്യം ഭരണഘടനയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിന് ഈ സ്ഥാപനങ്ങൾ സുപ്രധാനമായ പങ്കു വഹിക്കുന്നു. അവയുടെ ഘടന, അധികാരങ്ങൾ, പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാന ഭരണഘടനാ സ്ഥാപനങ്ങൾ: ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, GST കൗൺസിൽ അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്സ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ബാക്ക്വേർഡ് ക്ലാസസ്, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, സംസ്ഥാനങ്ങളിലെ അഡ്വക്കേറ്റ് ജനറൽമാർ, ഇതൊക്കെയും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഈ ഓരോ ഭരണഘടനാ സ്ഥാപനത്തിനും ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകളിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഘടനയും പ്രത്യേക അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ പ്രതിപാദ്യത്തിൽ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നതിനായി ഭരണഘടന സ്ഥാപിച്ച സ്വതന്ത്രമായ സ്ഥാപനമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേപോലെ ബാധകമായതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നാഷണൽ ബോഡി ആയാണ് പരിഗണിക്കപ്പെടുന്നത്. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പുകളുടെയും ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പുകളുടെയും ഉത്തരവാദിത്തം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി ഓരോ സംസ്ഥാനത്തും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രധാന ഭരണഘടനാ വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം രൂപീകരിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഘടന, അംഗങ്ങളുടെ നിയമനവും സേവന നിബന്ധനകളും കമ്മീഷന്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയും ഭരണഘടനയിൽ വിശദമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ കമ്മീഷണറും രാഷ്ട്രപതി നിശ്ചയിക്കുന്നതിനനുസരിച്ചുള്ള ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടാവും. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും മറ്റു കമ്മീഷണർമാരുടെയും നിയമനം രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. ഒന്നിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിക്കും. ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നതിനായി കമ്മീഷനുമായി കൂടിയാലോചിച്ച ശേഷം റീജിയണൽ കമ്മീഷണർമാരെ നിയമിക്കാനും ഭരണഘടന അനുവാദം നൽകുന്നു. നിലവിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നീ മൂന്നംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരുടെ നിയമനം നടത്തപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നീ മൂന്നംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവരുടെ നിയമനം നടത്തിയിരുന്നത്. ഇപ്പോൾ ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷമാണ്. പാർലമെന്റിലെ 2 സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ കഴിയൂ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധികാരങ്ങളെയും

പ്രവർത്തനങ്ങളെയും പൊതുവെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കാം. ആദ്യത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങൾ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് പ്രകാരം പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങളുടെ ഭൂപരിധി നിശ്ചയിക്കുക, വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുകയും അവ പുനരവലോകനം നടത്തുകയും ചെയ്ത് എല്ലാ യോഗ്യരായ വോട്ടർമാരെയും രജിസ്റ്റർ ചെയ്യുക, തെരഞ്ഞെടുപ്പിന്റെ തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക, രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും അവയ്ക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുക, മാതൃകാ പെരുമാറ്റച്ചട്ടം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിശ്ചയിക്കുക, റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളുടെ പ്രചരണത്തിനുള്ള പട്ടിക തയ്യാറാക്കുക, ക്രമക്കേട് ബൂത്ത് പിടുത്തം തുടങ്ങിയ അക്രമങ്ങൾ ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക, രാഷ്ട്രപതിയോടോ അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർമാരോടോ അഭ്യർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ ജീവനക്കാരെ നിയമിക്കുക, രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുകയും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യുക, രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പിനായി രജിസ്റ്റർ ചെയ്യുകയും അവയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയം അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികളുടെ പദവി നൽകുക. ഇതെല്ലാം ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസിൽ വരുന്നതാണ്. രണ്ടാമതായി അഡ്വൈസറി ഫംഗ്ഷനുകളാണ് ഈ കമ്മീഷൻ നിർവഹിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ രാഷ്ട്രപതി ഉപദേശിക്കുക, സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ ഗവർണർക്ക് ഉപദേശം നൽകുക, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതിനുള്ള തർക്കങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്ന വിഷയങ്ങളിലുള്ള തർക്കങ്ങളിലും തീരുമാനമെടുക്കാൻ ഉള്ള അധികാരവും കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും ജില്ലാ റിട്ടേണിംഗ് ഓഫീസർമാരും ബൂത്ത് തലത്തിൽ നിയമിക്കപ്പെടുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരും ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വിധിന്യായമാണ് അനൂപ് ബർണ്വാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ 2023 ഇലക്ഷൻ കമ്മീഷന്റെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷതയും ഉറപ്പാക്കാൻ സുപ്രീം കോടതി ചില പ്രധാന നിർദ്ദേശങ്ങൾ നൽകി. അതിൽ മുഖ്യ നിർദ്ദേശം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, മറ്റ് കമ്മീഷണർമാർ എന്നിവരുടെ നിയമനം പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയുടെ ശുപാർശ പ്രകാരം നടത്തണം. രണ്ടാമത്തെ നിർദ്ദേശം, മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നീക്കം ചെയ്യുന്നതിനോട് തുല്യമായിരിക്കണം. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനമായ രീതിയിലും ആയിരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ശുപാർശയ്ക്ക് വിധേയമായി നീക്കം ചെയ്യാം. രണ്ടാമത്തെ പ്രധാന നിർദ്ദേശം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്ന അതേ മാർഗത്തിലൂടെ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യാവൂ എന്നാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രധാന ഭരണഘടനാ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായ 15 ആർട്ടിക്കിൾ 324 മുതൽ 29 വരെയുള്ള അനുച്ഛേദങ്ങളിലായാണ് പ്രധാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 325 പറയുന്നത്, മതം, വംശം, ജാതി, ലിംഗം എന്നിവയെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് ആരെയും ഒഴിവാക്കിക്കൂടാ എന്നതാണ്. ജനപ്രതിനിധി സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി നടത്തണം എന്നനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 327 അനുസരിച്ച് പാർലമെന്റിന്റെ ഇരു സഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നിർണയിക്കുന്നതിന് പാർലമെന്റിന് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 328 അനുസരിച്ച് സംസ്ഥാന നിയമസഭ

0: സഭയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ സംസ്ഥാന നിയമസഭകൾക്ക് നിർണയിക്കുന്നതിനുള്ള അധികാരം നൽകുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതികളുടെ ഇടപെടലിന് വിലക്ക് കൽപ്പിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 329. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 327 പ്രകാരം പാസാക്കിയ 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 327 പ്രകാരം പാസാക്കിയ 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ജനാധിപത്യത്തിന്റെ ശക്തമായ കാവലാളായി നിലകൊള്ളുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധി ഉറപ്പാക്കുകയും ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ സിദ്ധാന്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾക്കായി അത് സമർപ്പിതമായ പ്രവർത്തനം നടത്തിവരുന്നു. ഈ പ്രതിപാദ്യം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് നിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

സിംബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ച.

ും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു ആർ ജെ ആതിര.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം. ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് ഏകോപനം. റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.